0: മുകുന്ദമാല.
1: കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു.
0: മയിൽപ്പീലിക്ക് ശേഷം മനോഹരങ്ങളായ ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളുമായി വീണ്ടും എസ് രമേശൻ നായർ.

0: കാസറ്റും സിഡിയും സത്യം ഓഡിയോസിലൂടെ മുകുന്ദമാല
1: ഗുരുവായൂരമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാവാം ഒരു പറപ്പൊന്നുമായി വരുന്നു
0: മുകുന്ദമാല.
2: ശുഭദിന ചിന്തകൾ.
3: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീട്ടിൽ മനോഹരമായൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. ആ പൂന്തോട്ട നിറയെ പരിചരിച്ചു വളർത്തി പോരുന്ന ചെടികളും വിവിധ തരത്തിലുള്ള പൂക്കളും ഒക്കെ നിറഞ്ഞിരുന്ന മനോഹരമായ ഉദ്യാനമായിരുന്നു അത്. ഒരു ദിവസം ആ വീട്ടിലെ പിതാവ് കൗമാരക്കാരനായ കുഞ്ഞ് ഒരു പൂ പറിക്കുന്നത് കണ്ടു. അദ്ദേഹം ദേഷ്യത്തോടെ കുഞ്ഞിനെ ശകാരിക്കാനൊരുങ്ങി. ആർക്കാണ് നീ ഈ പൂ പറിച്ചത്? എന്തിനാണ് ഈ പൂ പറിച്ചത്? എത്രയോ മനോഹരമായിരിക്കുന്ന പൂവല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒച്ചവെക്കാൻ തുടങ്ങി. കുട്ടി നേരെ പറിച്ച പൂവുമായി ഓടി അകത്തേക്ക് പോയി. പിതാവിൻ്റെ ആക്രോശം കേട്ട് തിരിഞ്ഞു നിന്ന കുട്ടി ആർക്കാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് മുത്തച്ഛനാണെന്നാണ്. അത് കേട്ട് വീണ്ടും പിതാവിൻ്റെ കോപം വർദ്ധിച്ചു. മുത്തച്ഛൻ എന്തിനാണ് പൂവ്? മുത്തച്ഛൻ്റെ വാർദ്ധക്യത്തിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നുകൂടി? കുട്ടികളെ കൊണ്ട് എന്തിനീ പൂ പറിക്കണം എന്നൊക്കെയായി അദ്ദേഹത്തിൻ്റെ വഴക്കുകൾ. ഏതായാലും ആ കുഞ്ഞ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പൂവും കൊണ്ടുപോയി അദ്ദേഹത്തിന് സമ്മാനിച്ചു. വളരെ സന്തോഷത്തോടെ ചിരിച്ചിരുന്ന അദ്ദേഹം തൻ്റെ മകൻ്റെ ശകാരം കേട്ട് മുഖം വാടിയെങ്കിലും ആ പൂവ് കൈകൊണ്ട് വാങ്ങി കുഞ്ഞിനൊരു മുത്തവും കൊടുത്തു. പക്ഷേ അധികകാലം ആ മുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല. രണ്ടാഴ്ചകൾക്കകം വളരെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശവദാഹമൊക്കെ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ പിതാവ് ഇവിടെ നിന്നോ വാങ്ങിയ ഒരു റീത്തുമായി വന്ന് മുത്തച്ഛൻ്റെ കുഴിമാടത്തിനരികിൽ വെച്ചു. ആ കുട്ടി പിതാവിനോട് ചോദിച്ചു, അപ്പോൾ അച്ഛാ, ജീവിച്ചിരുന്ന അപ്പൂപ്പന് ഒരു പൂവ് നൽകാൻ കഴിയാത്ത അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഇത്രയും പൂക്കൾ കൊണ്ടുവച്ച് ആരെ സന്തോഷിപ്പിക്കാനാണ്? ആ പിതാവിന് മറുപടിയില്ലാതെ നിന്നുപോയെന്നാണ് കഥാസാരം. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന വളരെ ലളിതമായ ഒരു പിഴവാണ് ആ കുഞ്ഞിൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. നമ്മുടെ വീട്ടിൽ പ്രായാധിക്യമുള്ളവർ പലരുമുണ്ടാകാം, അല്ലെങ്കിൽ അയൽപ്പക്കത്തുണ്ടാകാം, നമ്മുടെ ജോലി സ്ഥലത്തിൻ്റെ പരിസരത്തുണ്ടാകാം, അങ്ങനെ പല സ്ഥലങ്ങളിലും നാം കാണാറുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ കുട്ടികളെപ്പോലെ ചില ആവശ്യങ്ങളോ ചില ശാഠ്യങ്ങളോ ചില നിർബന്ധങ്ങളോ ഒക്കെ കാണിച്ചെന്നും വന്നേക്കാം. പ്രത്യേകമായ ചില ആഹാരത്തോട് താല്പര്യം കാണിച്ചെന്നും വന്നേക്കാം. മറ്റ് ചിലർ യാത്രയ്ക്കൊപ്പം കൂട്ടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുമാകാം. ആ ആഗ്രഹങ്ങൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ സാധിച്ചു കൊടുക്കാതെ മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നമ്മുടെ തൃപ്തിക്കായി വല്ലതുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? ഐസ്ക്രീം ആവശ്യപ്പെടുന്ന അച്ഛന് അന്ന് വാങ്ങിക്കൊടുക്കുന്നതിനു പകരം മരിച്ചു കഴിഞ്ഞ് സഞ്ജയനത്തിനോ അല്ലെങ്കിൽ മൂന്നാം ദിനമോ ഏഴാം ദിനമോ ഒക്കെ അച്ഛന് വാപ്പയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കഴിക്കുന്നത് കൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് പൂവിനെ ആഗ്രഹിക്കുമ്പോൾ ഒരു കൂട്ടം പൂക്കൾ അവർക്ക് നൽകാനാവണം. മരിച്ചു കഴിഞ്ഞ് നൽകുന്ന നൂറായിരം പൂക്കളെക്കാൾ അർത്ഥമുണ്ടതിന്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
2: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30 കോടി 12 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആർഎസ്എസ് ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
2: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കനായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോയ്ക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9 മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67 മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2 ഗോൾ.
0: 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പതിരും.
1: പണ്ടൊക്കെ മാതൃകാരെന്ന ശബ്ദം കേട്ടാൽ പഴമക്കാർ മഴ പെയ്യാൻ പോവാന്ന് പറയുമായിരുന്നു.
2: പറയാറുണ്ടെന്ന് മാത്രമല്ല മഴ പെയ്യുകയും ചെയ്യും. പഴയ കാലത്ത് കർഷകർക്ക് ചില കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൃത്യമായിരുന്നു.
1: ശരിയാ, മീന് 27 വിത്തിടും, 4 ദിവസത്തിനകം ഒരു മഴയും പെയ്യും.
2: ഇപ്പൊ പിന്നെ മനുഷ്യരും മാറി, കാലാവസ്ഥയും മാറി.
1: മനുഷ്യന്റെ സ്വഭാവം മാറിയത് കൊണ്ടല്ലയോ മുട്ടിന്റെ അയ്യത്തെ സാധാരണ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഹോർലിക്സ് ഇട്ട ചായ ഉണ്ടോ എന്ന് ചോദിച്ചത്?
2: ഒരു കാലി ചായ കുടിക്കാൻ നിവൃത്തിയില്ലാതെ തേരാപ്പാറ നടന്ന അവൻ എന്നോട് പറയാ, കടയൊക്കെ പൊളിച്ചു മാറ്റി പുതിയ സെറ്റപ്പിലാക്കി മാറ്റണമെന്ന്.
1: എന്നോട് ചോദിച്ചായിരുന്നേ, ഞാൻ നല്ല ചുട്ട മറുപടി കൊടുത്തേനെ.
2: ഒരു മറുപടിയും പറയരുത്. ഇന്നത്തെ കാലത്ത് ചിലതൊക്കെ കേട്ടാലും കണ്ടാലും പ്രതികരിക്കാൻ നിൽക്കരുത്.
1: അതൊന്നും എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. എന്നോട് എത്രയോ പേര് ചോദിച്ചു പോക്കുന്നു ഈ കട അങ്ങ് നിർത്തിക്കൂടായെന്നും. ആവതുള്ള കാലം വരെ നടത്തുവെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു.
2: ഒരു ദിവസം ഒരു 4000 രൂപ വെച്ച് തരാമെങ്കിൽ കട കൊടുക്കാവെന്ന് അങ്ങ് പറയണം, പിന്നെ ചോദിക്കത്തില്ലല്ലോ.
1: ചേട്ടൻ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നമ്മുടെ തട്ടിന്റെ അയ്യത്തെ രാമേന്ദ്രന്റെ മോനെ പട്ടിക്കച്ചവടം തുടങ്ങി
2: ഒരാഴ്ചയായാലും തുടങ്ങിട്ട്.
1: അവൻ ആള് മിടുക്കനാ, പലിശക്ക് കൊടുത്തെന്ത് കാശുണ്ടാക്കിയവനാ.
2: പട്ടി വളർത്തി ഇപ്പനെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിന് ആഹാരം കൊടുക്കുന്നതന്നെ വലിയ ചെലവാ.
1: നമ്മുടെ തോമസ് സാറിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, കണ്ട പുലി പോലിരിക്കും, പക്ഷെ എന്നിട്ടും ആ വീട്ടിൽ കള്ളൻ കയറി.
2: അത് പകലാ കയറിയതേ, പട്ടിയെ കൂട്ടിയിട്ടിരുന്നു. പട്ടി കുറച്ചിട്ട് അയലത്തുകാർ പോലും കാര്യമാക്കിയില്ല. വാ ബാലകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചറിയാതിരുന്നേത്.
3: എന്തോ അമ്മാവ,
2: നീ ഇപ്പൊ ഇവിടെ പണി ഇറങ്ങിയതാ?
3: നമ്മളെ മെമ്പറെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ ഇറങ്ങിയതാ.
1: അതെന്തുവാ കാര്യം?
3: നമ്മുടെ ചുണ്ടക്കാത്തറയിലെ ശിവാനന്ദന്റെ ഒരു കാര്യം സംസാരിക്കാന്.
2: അത് ശരി, ഞങ്ങള് നിന്നെ കാത്തിരുന്നതും ശിവാനന്ദന്റെ കാര്യം അറിയാനാ.
3: അമ്മാവ, അവൻ ഏതാണ്ട് ബിസിനസ് തുടങ്ങാൻ അവന്റെ അമ്മായിയപ്പൻ കുറെ കാശ് കൊടുത്ത് സഹായിക്കാന്ന് പറഞ്ഞു.
1: അത് ഞങ്ങള് പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കാവെന്നും ശിവാനന്ദൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു.
3: അതൊക്കെ ശരിയാ, ഇനി അമ്മായിയപ്പൻ കാശും കൊടുക്കത്തില്ല, സാധനം ഇറക്കി കൊടുക്കത്തില്ല.
2: അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേട്ട്. അതിന്റെ കാര്യമാണ് അറിയേണ്ടത്.
3: ശിവാനന്ദന്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് പത്തനാപുരത്ത് ഒരു കട തുടങ്ങിയായിരുന്നു. അത് വൻ വിജയത്തിലാ പോകുന്നത്.
1: അവിടെ ശിവാനന്ദനെ സ്റ്റാഫ് ആക്കാമെന്ന് കൂട്ടുകാരൻ പറഞ്ഞു.
3: അമ്മാവി, ആ കടയുടെ പേരേ ബോധമെന്നാ. ബോധം?
1: ബോധമോ?
3: അതെ, സുഹൃത്തിന്റെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്ന ഇരട്ടപ്പേരാ ബോധം. അങ്ങേരുടെ യഥാർത്ഥ പേരേ ഭാർഗവനെന്നാ.
2: അടിച്ചു പിറ്റായി ബോധം നഷ്ടപ്പെട്ടപ്പോ നാട്ടുകാരിട്ട് കൊടുത്ത പേരായിരിക്കും ബോധം.
3: അതൊന്നും അല്ല, അങ്ങേര് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്തെ നാടകത്തിൽ അഭിനയിച്ചായിരുന്നു. ആ കഥാപാത്രത്തിന്റെ പേരാ ബോധം ബഷീർ. അതിനുശേഷം നാട്ടുകാർ മുഴുവൻ ഭാർഗവനെ ബോധം എന്നാ വിളിക്കുന്നത്.
2: അത് ശരി, മോൻ ഗൾഫിൽ പോയി കാശുണ്ടാക്കിയിട്ട് നാട്ടിൽ തുടങ്ങിയ കടയ്ക്ക് ബോധം എന്ന് അങ്ങ് പേരിട്ടു.
3: ഇപ്പൊ എത്ര ബ്രാഞ്ച് ആ കടയ്ക്ക് ഉണ്ടെന്ന് അറിയാവോ അമ്മാവ?
1: എടാ, ആ കടയും ശിവാനന്ദന്റെ അമ്മാവിയപ്പനും തമ്മിൽ എന്തോ ബന്ധം.
3: അമ്മാവി, ശിവാനന്ദൻ ചേട്ടന്റെ അച്ഛനെ നാട്ടുകാർ വിളിക്കുന്നതേ ചമ്പനെന്നല്ലയോ. ശിവാനന്ദൻ തുടങ്ങുന്ന കടയ്ക്ക് ചമ്പൻ ട്രേഡേഴ്സ് എന്നിടണമെന്ന് ശിവാനന്ദൻ തീരുമാനിച്ചു.
1: അവന്റെ അച്ഛന്റെ ഇരട്ടപ്പേരിട്ടാൽ പ്രസ്ഥാനം വിജയിക്കുമെന്ന് ശിവാനന്ദൻ വിചാരിച്ചു.
3: ഇക്കാര്യം അവന്റെ അമ്മായിയപ്പൻ അറിഞ്ഞപ്പോഴേ എതിർത്തെന്ന് മാത്രമല്ല, നായാ പൈസ ബിസിനസ് വേണ്ടി തരത്തിലെന്നും പറഞ്ഞ് ശിവാനന്ദൻ ആകെ വിഷമിച്ച് തളർന്നിരിക്കുക.
2: ആ വിഷയത്തിൽ ഇടപെടാനാണോ മെമ്പറെ കാണാൻ പോണേ?
3: ആ അതെ അമ്മാവ, മെമ്പർ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നോക്കട്ടെ.
1: എന്നാലും ഈ ശിവാനന്ദൻ ഒരു കഴുതയായി പോയല്ലോ.
2: അച്ഛന്റെ പേരിട്ടതാ ഐശ്വര്യത്തിന് കാരണമെന്ന് പത്തനാപുരത്തെ കൂട്ടുകാരൻ പറഞ്ഞു കാണും.
1: എന്നാ പിന്നെ ശിവാനന്ദന്റെ അച്ഛൻ ചെയ്ത ചമ്പന്റെ കച്ചവടം ശിവാനന്ദൻ ചെയ്യട്ടെ. രക്ഷപ്പെടുത്താൻ മനസ്സുമായി അമ്മായിയപ്പം വന്നപ്പോ മരുമോൻ അഹങ്കാരം, വിശ്വാസം അതിരുകവിഞ്ഞാൽ ചക്രശ്വാസം വലിച്ചിടും.

0: ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യാണ്. അപ്പോൾ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് June 12 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ ഒരാഴ്ചത്തെ അവസാനത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണല്ലേ ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും എന്നും പറയുന്നതാണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വെള്ളിയാഴ്ച എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതാണ്ട് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഓർമ്മകളും ഒരുപാട് എന്താ പറയുക രസകരമായ
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.
0: ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാൻ നമ്മുടെ ഓണാട്ടുകാര പാസഞ്ചേഴ്സിന് ഉണ്ടാവും. അപ്പം എന്താണ് നിങ്ങളുടെ ലോകകപ്പ് അനുഭവങ്ങളും നിങ്ങളുടെ ഫുട്ബോൾ അനുഭവങ്ങളും അറിയാനായിട്ട് നമ്മുടെ എൻ്റെ റേഡിയോ 91.2 നമ്മുടെ പാസഞ്ചേഴ്സിനും നമ്മുടെ ശ്രോതാക്കൾക്കും ഒക്കെ അധികം ആകാംക്ഷയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫുട്ബോൾ അനുഭവങ്ങളെന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു പാസഞ്ചേറിൽ നമുക്ക് ഇങ്ങനെ പങ്കുവെക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G Summit on issues of importance to India as well as to the global South. This will be India's 13th participation at the G7 Summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും UAE സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശനയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

ഗേയത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫുട്ബോൾ ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ പഴയ ഫുട്ബോൾ അനുഭവങ്ങളും നിങ്ങളുടെ ആ ഒരു എന്താ നൊസ്റ്റാൾജിയ അനുഭവങ്ങളും ഒക്കെ നമ്മളുമായിട്ടൊക്കെ പങ്കുവെക്കാനുള്ളൊരു എപ്പിസോഡാണിത്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഒന്നുകൂടി പറയാം, 9544700921. അതായത് നമുക്ക് എന്താ ഇന്ന് എല്ലാ കായിക പ്രേമികൾക്കുമായിട്ട് നമുക്ക് വലിയൊരു തുടക്കം ഇന്നങ്ങ് കൊടുത്തേക്കാം. കാര്യം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മണ്ണും മനസ്സും കീഴടക്കിയ പഴയകാല ഫുട്ബോളിൻ്റെ ആവേശത്തെക്കുറിച്ചാണ്. ഇന്നത്തെ പോലെ വലിയ സ്റ്റേഡിയങ്ങളോ ലൈവ് ടെലികാസ്റ്റുകളൊക്കെയോ ഇല്ലാതിരുന്ന എന്നാൽ ഫുട്ബോൾ എന്ന പേര് കേട്ടാൽ നെഞ്ചിരിപ്പ് കൂടുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അല്ലേ. അതായത് അന്ന് വൈകുന്നേരങ്ങളിൽ റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരുന്ന ഇതാ പന്തുമായി ബി കെ ബാനർജി മുന്നോട്ട് എന്ന് തുടങ്ങുന്ന കമൻട്രി കേട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്ന ഒരു പഴയ കാലം. ടി വിയിൽ കളി കാണുന്നതിനേക്കാൾ വലിയ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരച്ചിട്ടത് എനിക്ക് തോന്നുന്നു റേഡിയോ ശബ്ദങ്ങളായിരുന്നു എന്ന് അല്ലേ. അതായത് നമ്മുടെ ഈ സെവൻസ് ഫുട്ബോളൊക്കെ ഉണ്ടായിരുന്നല്ലോ നാട്ടിലെ, ആ ഒരു കാലഘട്ടമുണ്ടല്ലോ, അതിനെക്കുറിച്ചും നമുക്ക് ഒന്ന് ഓർക്കാനായിട്ടുണ്ട്. കാര്യം നാട്ടുമ്പുറത്തെ നമ്മുടെ ആ ചെളി നിറഞ്ഞ പാടങ്ങളിലും പറമ്പുകളിലും കവുങ്ങിൻ പൂക്കുല കൊണ്ടും അല്ലെങ്കിൽ റബ്ബർ പന്തുകളൊക്കെ കൊണ്ടും കളിച്ചൊരു ഓർമ്മകൾ, വൈകുന്നേരം കളി കഴിഞ്ഞ് വരുമ്പോൾ കാലിലെ മുറിവുകൾ കാണാതിരിക്കാനായിട്ട് വീട്ടുകാരെ കാണാതിരിക്കാനായിട്ട് ചെളി കഴുകി കളഞ്ഞു വരുന്ന ആ പഴയ കുട്ടിക്കാലം, പിന്നെ മെസ്സിയിലേക്കും റൊണാൾഡോയിലേക്കും എത്തുന്നതിന് മുമ്പ് നമ്മുടെ നാടുകളിലെ ക്ലബ്ബുകളിൽ കളിച്ചിരുന്ന നമ്മൾ ആരാധിച്ചിരുന്ന ഫുട്ബോൾ കളിയോട് അത്രയധികം പ്രണയമുണ്ടായിരുന്ന മിടുക്കന്മാർ ഇന്ന് എന്നാൽ പിന്നെ ഇന്ന് ഒരുപാട് മാറി. കാര്യം അത്യാധുനിക സൗകര്യങ്ങളുണ്ട്, വലിയ ബൂട്ട്സുകളുണ്ട്, പുൽമൈതാനങ്ങളുണ്ട്. പക്ഷേ അന്ന് ആ പഴയ നഗ്നപാദരായി കളിച്ചിരുന്ന കളിക്കാർ മൈതാനത്തൊഴുക്കിയ ചോരയ്ക്കും വിയർപ്പിനും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അല്ലേ. കളി തോറ്റാൽ അന്ന് ഗ്രാമങ്ങൾ മുഴുവൻ ഒരുമിച്ചിരുന്ന് സങ്കടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, കളിക്കളങ്ങൾ മാറി, നിയമങ്ങളും മാറി, എങ്കിലും ആ പഴയ ഫുട്ബോൾ ഓർമ്മകൾ തരുന്ന ഒരു സുഖമെന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിലെ ഏറ്റവും പ്രിയപ്പെട്ട പഴയകാല ഫുട്ബോൾ അനുഭവം എന്താണ് എന്നാൽ പങ്കുവെക്കൂ. പങ്കുവെക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി ഞാൻ പറയാണ്, 9544700921. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫുട്ബോൾ വിശേഷങ്ങളെ കുറിച്ചും ഫുട്ബോൾ അനുഭവങ്ങളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ ടി വിയുടെ ഒരു കൂട്ടായ്മകളുടെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അതായത് നമ്മളുടെ നാട്ടിൽ ഒന്നോ രണ്ടോ വീട്ടിൽ മാത്രം ടി വി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇന്ന് നമ്മൾ ഈ മൊബൈൽ സ്ക്രീനിൽ തനിച്ചിരുന്ന് കളി കാണുമ്പോൾ അന്ന് വേൾഡ് കപ്പും സന്തോഷ് ട്രോഫിയും ഒക്കെ കാണാൻ നാട്ടിലെ വലിയൊരു കൂട്ടം ആൾക്കാർ ഒരു വീടിൻ്റെ ഉമ്മറത്തോ ക്ലബുകളിലോ ഒക്കെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? അതായത് കറണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൂട്ടക്കരച്ചിലും ദൂരദർശനിലെ ആ ഒരു എന്താ ആന്റിന തിരിച്ചു വെക്കാനായിട്ട് ഒരാൾ മേൽക്കൂരയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നതും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണോ? അതായത് നമുക്ക് ഒരു ഈ നമ്മുടെ ഈ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ ഈ കേരളം ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. ഈ ISL മുൻപ് കേരളത്തിൻ്റെ സ്വന്തം സന്തോഷ് ട്രോഫി വസന്ത, അതായത് VP സത്യനും IM വിജയനും CV പാപ്പച്ചനും ഒക്കെ ഇങ്ങനെ മൈതാനത്ത് പന്തുമായിട്ട് ഇങ്ങനെ പായുമ്പോൾ ഗാലറിയിൽ ഒക്കെ ഇരുന്ന 10,000 അന്ന് കോഴിക്കോട്ടും കൊച്ചിയിലും തൃശ്ശൂരിലും ഒക്കെ ഇങ്ങനെ കളി നടക്കുമ്പോൾ ടിക്കറ്റിനായിട്ട് ഇങ്ങനെ തലേ ദിവസം രാത്രി മുതൽ ഇങ്ങനെ ക്യൂ നിന്ന് പഴയ ഫുട്ബോൾ പ്രേമികൾ ഇന്ന് ആ റേഡിയോ കേൾക്കുന്നുണ്ടാവും ഇല്ലേ? തീർച്ചയാണ്. അങ്ങനെ നമ്മൾ ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇങ്ങനെ ട്രോളുകളും സ്റ്റാറ്റസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറയുമ്പോൾ അന്ന് പ്രിയപ്പെട്ട താരങ്ങളുടെ പടം പത്രത്തിൽ വന്നാൽ അത് വെട്ടിയെടുത്ത് പുസ്തകത്തിനുള്ളിൽ സൂക്ഷിക്കുന്ന പ്രായമായിരുന്നു. വേൾഡ് കപ്പ് വരുമ്പോൾ വലിയ ചാർട്ട് പേപ്പറിൽ മത്സര ക്രമങ്ങളൊക്കെ സ്വന്തമായി പേന കൊണ്ട് വരച്ച് ചുവരിലിട്ടിരുന്ന ആ ആവേശം എന്നൊക്കെ പറയുന്നത് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഈ പണ്ടത്തെ നമ്മളുടെ ആ ഒരു ഫുട്ബോൾ പ്രേമികളുടെ അനുഭവങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ. അപ്പൊ ആദ്യം വിളിക്കുന്ന ഫുട്ബോൾ പ്രേമി ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം. നമസ്കാരം
1: സുമയ്യ. പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും കുറെ ഭാഗത്തിന്റെ ഒരു ആരാധകനും ഒരു സംരക്ഷകനും കൂടിയാണ് ഞാൻ.
0: ഓക്കെ.
1: ആദ്യകാലത്തെ ഫുട്ബോൾ ചാമ്പ്യൻസിലെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കളിക്കാരുടെ എല്ലാം പിന്നെ പേപ്പറിൽ നിന്ന് കിട്ടിയ ഫോട്ടോ വെട്ടി ബുക്കിനകത്ത് ഒട്ടിച്ചതിന്റെ താഴെ ഒരു ചെറിയൊരു വിവരണത്തോടു കൂടിയുള്ള ബുക്ക് ഇന്നും. അതായത് പണ്ടത്തെ കാലത്ത് 1984 ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ആദ്യം വേൾഡ് കപ്പ് ഉള്ളപ്പോൾ വേൾഡ് കപ്പിന്റെ മത്സരം നടക്കുമ്പോഴേ കരുനാഗപ്പള്ളി രണ്ടിടത്താണ്. അതായത് ചിലപ്പം ഇയാൾ കേട്ടിട്ടേ ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ എന്നറിയത്. ഡയാന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു IT ഉണ്ടായിരുന്നു, ഡാനായി പഴയ TMB തിയേറ്ററിന്റെ ഇപ്പുറത്ത്, ജോർജ് സാറിന്റെ KSRTC സ്റ്റാൻഡിന്റെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാല് സ്ഥാപനം ഇപ്പോഴും ഉണ്ടവിടെ IFR മെഡിക്കൽസ് എന്ന് പറഞ്ഞ AM Hospital നേര് കിഴക്കേ മെഡിക്കൽ സ്റ്റോർ. ഈ രണ്ട് വീട്ടിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉള്ളത്. ഞാൻ എനിക്കറിയാവുന്നതാണ് ഞാൻ പറയുന്നത്, വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രണ്ടിടം ഞാൻ പോയിട്ടുള്ളടോ. ഈ അയ്യപ്പ മെഡിക്കൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ജനല് തുറന്നിട്ട് പുറത്തെ ഉണ്ടൊരു 10-50-100 പേർക്ക് നിന്ന് കാണത്തക്ക പോലെ ഉള്ള സംവിധാനം. പിന്നെ ജോർജ് സാറിന്റെ അടുക്കൽ 10-300 പേർക്ക് കാണത്തക്ക ഒരു സംവിധാനം. പക്ഷെ അവിടെ വിഷമം വരുന്നതെന്ന് പറയാ കറണ്ട്
0: പോകുമ്പോഴാണ്.
1: കറണ്ട് പോകുമ്പോഴാണ് വിഷമവും പ്രയാസവും. അവിടെ ഈ അഖ്യ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ബാക്കി എന്താണെങ്കിലും ചെല്ലുന്നവർക്ക് കുടിക്കാൻ വെള്ളവും ഒക്കെ ഉണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ ആധുനിക രീതിയിലുള്ള പൈപ്പും മറ്റു കാര്യങ്ങളൊന്നും അല്ല, വലിയ കലപ്പിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാം, പിന്നെ നിന്ന് കാണണം. അതുപോലെ ഇപ്പോഴെന്ന് വെച്ചാൽ സെക്കൻഡുകൾ അനുസരിച്ച് ബാഴ്സലോണയിൽ പന്ത് ഉരുളുമ്പോ അവന്റെ കയ്യിൽ ഇരിക്കുന്ന മൊബൈലിൽ അവൻ കണ്ടോണ്ടിരിക്കുക.
0: എന്നൊക്കെ
1: ഇരുന്ന് കാണുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടേക്കോ അതിനകത്ത് ആന കയറിയാലും തട്ടി കയറിയാലോ കള്ളം കയറിയാലോ ഒന്നും അവൻ അറിയാൻ പോകുന്നില്ല. ആ അങ്ങനെ ഒരു ലോകം. മറ്റേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് പോകുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു ബഹളവും വെപ്രാളവും ഒക്കെ ആയിരുന്നു. ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പൊ എല്ലാ പുതിയ പുതിയ യുഗത്തിലേക്ക് വന്നു. പക്ഷെ ഈ എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്കിപ്പോഴും റേഡിയോയും പേപ്പറും തന്നെയാണ് ആശ്രയം. അത് രണ്ടും കഴിഞ്ഞേ ഉള്ളു നമുക്ക് ബാക്കി എല്ലാം.
0: അതെ അതെ അതെ, നമ്മൾ കൂടുതലും ഈ പണ്ട് കാലത്തെ ഈ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടുതലും റേഡിയോസ് ആയിരുന്നു ഇല്ലേ എല്ലാവർക്കും അന്നും ആശ്രയം എന്ന് പറയുന്നത്, റേഡിയോകളായിരുന്നു. റേഡിയോ എന്ന് പറയുന്ന ആ ഒരു റേഡിയോയുടെ ചുറ്റും ഇരുന്ന് ഈ ഇതിൻ്റെ ഒരു വിവരണം കേൾക്കുക, റേഡിയോയിൽ നിന്ന് നമ്മൾ ആ സംരക്ഷണം ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എല്ലാവരും ഒപ്പം ഇരുന്ന് ആഘോഷിക്കുക, സന്തോഷിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വേറെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അത് കൂടുതലും ഇത് ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലും അത് പങ്കുവെക്കാനായിട്ട് കഴിയുന്നത്. കൂടുതലും നമ്മുടെ ഈ 80s, 90s ഉള്ള ആൾക്കാർക്ക് ഈ 90s കിഡ്സിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ ആ ഒരു കളിയുടെ ആ ഒരു ആ മാറലുണ്ടല്ലോ. അതായത് 90s നിന്നും നമ്മൾ വീണ്ടും നമ്മളുടെ ആ 2000 ഇപ്പോഴത്തെ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കാലഘട്ടങ്ങളുടെ ഒരു വ്യത്യാസം കൂടുതലും നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് 90s കിഡ്സിനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ആ ചെറിയ റേഡിയോയിൽ നിന്ന് ചെറിയ ടിവിയിൽ നിന്ന് പിന്നെ വലിയ LED ടിവിയിൽ നിന്ന് പിന്നെ അവിടുന്ന് നമുക്ക് വരുന്ന ഈ 5G നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ആ ഒരു താരതമ്യം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്നത് കൂടുതലും 90s കിഡ്സിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ റേഡിയോ കേൾക്കുന്ന 90s കിഡ്സൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ, അപ്പോൾ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഒന്നുകൂടി പറയാം, 9444704912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ വേൾഡ് കപ്പ് അനുഭവങ്ങൾ എന്തുവാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ റേഡിയോ 91.2 പങ്കുവെക്കുക. അപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഗീതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ അറ്റേറ പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമുക്കിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫുട്ബോൾ ലോകകപ്പ് വിശേഷങ്ങളെ കുറിച്ചിട്ടാണ്. പഴയകാല വിശേഷങ്ങളും പുതിയ കാല വിശേഷങ്ങളും പങ്കുവെക്കാനായിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 954-4700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന ഒരു ഭ്രാന്താണ് അല്ലേ. അതായത് ഫുട്ബോളും നമ്മളുടെ കേരളവും, അതായത് അതിനെപ്പറ്റി എടുക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും പന്തുരുളുന്നുണ്ടെങ്കിൽ അതിലൊരു മലയാളി മനസ്സുണ്ടാകും എന്ന് പറയാറുണ്ട്. ബ്രസീലിലെ മറക്കാന സ്റ്റേഡിയത്തിൽ നമ്മുടെ ഈ കളി നടക്കുമ്പോൾ ഇവിടുത്തെ മലപ്പുറത്തെ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ച് ചർച്ച ചെയ്യുന്നവരാണ് നമ്മളുടെ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ലൈനിൽ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. സുസ്മി എന്തോ പേര് മറന്നുപോയി.
0: സുമയ്യ.
1: സുമയ്യയുടെ പേര് സുമയ്യ. സുമയ്യ ആവർത്തിക്കാം. പിന്നെ ഫുട്ബോൾ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകകപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയല്ലേ. അപ്പൊ എന്റെ കുഞ്ഞിലേക്ക് എന്ന് പറഞ്ഞ ടി വി ഒക്കെ വളരെ, ഞങ്ങളുടെ വീട്ടിലെങ്കിലും ടി വി ഇല്ലായിരുന്നു. അപ്പൊ ഈ കളിയൊക്കെ അന്ന് ക്രിക്കറ്റ് കളിയുടെ ഒക്കെ മെയിൻ ആള് നമുക്ക് അതൊരു ആകാംക്ഷയൊക്കെ കാണുന്നതേ. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് വീട്ടിൽ പോയി ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് ഒന്നിച്ചിരുന്ന് കാണും. അപ്പൊ കറണ്ട് പോകുമ്പോ ഞങ്ങൾ പറയും കറണ്ട് അങ്ങ് പോയി, ഓ വന്നെങ്കി വന്നെങ്കി എന്ന് പറഞ്ഞ ദൈവമേ കണ്ടു വരണേ, അള്ളാഹുയെ കണ്ടു വരണേ, ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം കൂടെ. ഇതൊക്കെ ഒരു വലിയൊരു ആകാംക്ഷ, ഒരു സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു. അപ്പൊ ഈ അടുത്ത സമയത്ത് കളിയുടെ ഒരു പ്രോഗ്രാം വന്നപ്പം എന്റെ മോൻ എക്സാം നടക്കുന്ന ടൈമായിരുന്നു, SSLC പരീക്ഷ. എന്റെ ഹസ്ബൻഡ് ഇവൻ രാത്രി മൊത്തം ഇരുന്ന് കാണുക കളി. അപ്പൊ അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ എന്റെ ഹസ്ബൻഡ് ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോവുക, കോവിഡ് വന്നു, സെക്കൻഡ് ലോക്ക്ഡൌണില്. അപ്പൊ കളി ഒന്ന് കണ്ടോണ്ടിരുന്നപ്പോ ഇയാൾക്ക് ഇതെന്ന് പറഞ്ഞ ഭയങ്കര ആകാംക്ഷയാണ്. ഇയാൾ ഇപ്പോഴും ഇത് കളിക്കാൻ പോകും, എല്ലാം സ്റ്റേഡിയത്തിലൊക്കെ പോയിട്ടുണ്ട് മോന്, ഇപ്പോഴും അതിന്റെ പ്രവർത്തിയായാള്. ഒരു ആക്സിഡന്റ് നടന്ന ശേഷമാണ് ഇച്ചിരി കളി ഇതിലോട്ട് പറമ്പോട്ട് വന്നത്. എന്നാലും പോകും, കാലിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ശരിയായിട്ടുണ്ട്. അങ്ങനെ കളിച്ച് അത് വന്നിട്ട് ഒത്തിരി നേരം കണ്ട് പ്ലസ് കവറഞ്ഞ് പരീക്ഷയായിട്ട് കാണുക, തോറ്റ് തോപ്പി അടിക്കും അല്ലെങ്കിൽ നോക്കിക്കോടി എന്നൊക്കെ എന്നോട് റിയാക്ട് ചെയ്തിട്ട്. പക്ഷെ റിസൾട്ട് വന്നപ്പോ അത് ഫുൾ എ പ്ലസ്
0: ആയിരുന്നു.
1: അപ്പൊ നമ്മൾ ഇനി എന്തൊക്കെ കണ്ടാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു കളി ഉണ്ടെങ്കിലും എല്ലാം നടക്കുമെന്നുള്ളൊരു തെളിവാണത്. വലിയൊരു പോസിറ്റീവ് ആണത്. അപ്പൊ നമ്മള് എല്ലാത്തിനെയും സ്നേഹിക്കുക. ഇപ്പം എന്റെ റേഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇപ്പൊ എന്റെ റേഡിയോ ആണ്. എന്റെ ഹസ്ബൻഡ് പോയ ശേഷം ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഞാൻ എന്റെ കുഞ്ഞിലെ എന്റെ വാപ്പിച്ച ഏറ്റവും കൂടുതൽ റേഡിയോ ആയിരുന്നു സ്നേഹിച്ചിരുന്നത്. എന്നുവെച്ച് രാവിലെ ബിസിനസ്സിൽ ഇറങ്ങിപ്പോയ രാത്രി 10 മണിയാകുമ്പോ വന്നു കഴിഞ്ഞാൽ ഒരു മണിവരെയെങ്കിലും കക്ഷി എന്റെ വീട്ടിലിരിക്കും. രാവിലെയോ 10 മണിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ 5:30 5 മണിയാകുമ്പോ ഓപ്പണിംഗ് ആക്കുന്ന റേഡിയോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നമ്മളെ ബാലബ്രഹ്മണ്യ സാറിന്റെ പാട്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒത്തിരി സുകുമാർ സാറും, അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞാൽ കേട്ടു. അപ്പോഴൊക്കെ ഇരുന്ന് ചിരിക്കുന്ന എല്ലാ പാട്ട്, കക്ഷിക്ക് എല്ലാ ഭാഷയും അറിയാം, എല്ലാ ഭാഷയും സംസാരിക്കുക, എല്ലാം നല്ലൊരു ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് എന്റെ ഓഫീസ. അപ്പൊ അത് നമ്മൾ കണ്ടു വളർന്നതാ എല്ലാം. അപ്പൊ അതിനുശേഷം ഈ അപ്പൊ ഇന്ദിരാഗാന്ധിയൊക്കെ മരിക്കുമ്പോഴും നമ്മുടെ രാജീവ് ഗാന്ധിയൊക്കെ മരിക്കുമ്പോ എന്റെ വാപ്പിച്ച ഭയങ്കര കരച്ചിലായിരുന്നു. അവരെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്റെ വാപ്പിച്ച്, അവരൊക്കെ ഇഷ്ടമായിരുന്നു, എല്ലാവരും ഭയങ്കര ഇഷ്ടമായിരുന്നു രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഒരു ചരിത്രം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞില്.
0: അതെ, ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ചരിത്രങ്ങളും നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളതാണ് നമ്മളുടെ റേഡിയോ എന്ന് പറയുമ്പോൾ അല്ലെ. അതായത് അതെ, ഇങ്ങനെ വിശേഷങ്ങളും വിനോദങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചരിത്രങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് പണ്ട് റേഡിയോയുടെ ആ ഒരു റേഡിയോ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അധികം പ്രധാനമായിരുന്നു. അപ്പൊ അടുത്ത പാസഞ്ചർ ലൈനിൽ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഇപ്പൊ ഷാജി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഫുട്ബോൾ ഒക്കെ ആ ഇവിടെ ഞാനും പോയി കണ്ടിട്ടുണ്ട്. ഇത്
0: മോഹൻപിള്ളയാണ്.
2: പിന്നെ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴും ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ആ സാറിന്റെ വീട്ടിലാണ് ഞങ്ങൾ ടി വി കണ്ടത്. ഷാജി പറഞ്ഞത് കറക്റ്റ് കാര്യം.
0: ഓ കഴിഞ്ഞു, അപ്പോ ഞങ്ങൾ അവിടെ ഇരുന്നാണ് ടിവിയും ഇത് നമ്മുടെ റേഡിയോയും ഒക്കെ കണ്ടിരുന്നത് എന്നുള്ള ആ കരുനാഗപ്പള്ളിയുള്ള ആ സാറിന്റെ വീട് ഇപ്പം എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഞങ്ങള് ആ ഒരു സ്ഥലത്തിരുന്നാണ് ടിവിയും ഫുട്ബോളും ടിവിക്കകത്ത് ഫുട്ബോൾ കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. അപ്പം പഴയ ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഓരോരുത്തരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഇവിടെ ഇപ്പൊ ദാണ്ട് നമ്മുടെ മോനംപിള്ള ചേട്ടൻ ഇവിടെ സംസാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഈ ഒരു ഫുട്ബോളിന്റെയും കേരളത്തിന്റെയും ആ ഒരു കണക്ഷൻ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓർമ്മയുണ്ട് ആ പഴയ ആ സന്തോഷ് ട്രോഫിയുടെ കാലഘട്ടമൊക്കെ. നമ്മളുടെ പാസഞ്ചേഴ്സിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാ കേട്ടോ, ആ പഴയ സന്തോഷ് ട്രോഫിയുടെ കാലം, റേഡിയോയിൽ ഇങ്ങനെ കമന്ററി ഇങ്ങനെ കേൾക്കാനായിട്ടൊരു നാട് മുഴുവൻ ഇങ്ങനെ ഒത്തുകൂടിയൊരു കാലം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറുപ്പും വെളുപ്പും ദൂരദർശൻ സ്ക്രീനിലേക്ക് നമ്മുടെ അയ്യം വിജയനും ഒക്കെ ഇങ്ങനെ പന്തുമായിട്ട് ഇങ്ങനെ ഓടിക്കേറിയപ്പോൾ ഇങ്ങനെ ശ്വാസം മടക്കി പിടിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇന്ന് കാലം മാറി, നമ്മൾ ISL എത്തി, നമ്മുടെ കൊച്ചിയുടെ ഗാലറിയിൽ ഈ മഞ്ഞപ്പട എന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരമ്പി ഇങ്ങനെ ഓരോ ഇങ്ങനെ ആർപ്പുവിളികളൊക്കെ വരുമ്പോൾ ആ മഞ്ഞക്കടലിന്റെ ഇരമ്പം കേൾക്കുന്നത് ലോക ഫുട്ബോളിന്റെ ആസ്ഥാനങ്ങളിൽ തന്നെയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ ഫുട്ബോളിന്റെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് എല്ലാ രാജ്യങ്ങളെയും സ്പെഷ്യലായിട്ട് കേരളത്തെയും അഭിനന്ദിച്ചവരാണ് ഫിഫ വേൾഡ് കപ്പിൻ്റെ അംബാസിഡർമാരെന്ന് പറയുന്നത്. അതായത് എല്ലാ രാജ്യങ്ങൾക്കും അവർ നന്ദി പറഞ്ഞു, എസ്പെഷ്യലി സ്പെഷ്യലായിട്ട് കേരളത്തിൽ എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൻ്റെ ഇന്ത്യയിലെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന നമ്മുടെ ഈ കുഞ്ഞു സംസ്ഥാനത്തെ എടുത്തിങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ അഭിനന്ദനം അർപ്പിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത്രത്തോളം ഫുട്ബോൾ പ്രേമികൾ നമ്മളുടെ നാട്ടിലുണ്ട് എന്നാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അതായത് ഒരു പന്തിൻ്റെ പിന്നാലെ ഒരൊറ്റ മനസ്സോടെ നമ്മളിങ്ങനെ ഓടുന്ന കൂട്ടായ്മയുടെ ഒരു പേരാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. മഴ പെയ്ത് ചെളി നിറഞ്ഞ പാടത്ത് നമ്മുടെ ഇങ്ങനെ ഓരോ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി, ഇപ്പം കണ്ടില്ലേ എങ്ങും ഇല്ലാത്ത ഫ്ലെക്സുകളുടെ മേളമാണ് നമ്മളുടെ നാട്ടിൽ. അതായത് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഉയരത്തിൽ എത്രയോ അടിയിലാണ് നമ്മളുടെ കോട്ടയത്ത് ഫുട്ബോളിൻ്റെ അർജന്റീനയുടെ ഒരു ഫ്ലെക്സ് കയറിയേക്കുന്നത്. അപ്പം ഒരു ഒരു ജനത തന്നെ ഒരു ഫുട്ബോളിൻ്റെ പുറകെ ഇങ്ങനെ ഓടുക എന്ന് പറയുമ്പം ഈ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു കായിക താരങ്ങളെക്കാളും കൂടുതൽ എത്രയോ ആരാധകർ നമ്മളുടെ ഈ കുഞ്ഞു കേരളത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഫ്ലെക്സുകളും നമ്മുടെ ഇവിടുത്തെ ഈ ആഘോഷങ്ങളും ഒക്കെ കാണുമ്പോൾ. അതായത് അവർ ഇപ്പോൾ റീലിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീലിലൊക്കെ കൂടുതലും വരുന്ന ട്രോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മാസത്തേക്ക് ഞാൻ അർജന്റീന രാജ്യക്കാരനാണ്, അല്ലെങ്കിൽ ഈ ഒരു മാസത്തേക്ക് ഞാൻ ബ്രസീലാണ്, ഈ ഒരു മാസത്തേക്ക് ഞാൻ പോർച്ചുഗലാണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഈ ഒരു ഫുട്ബോൾ ഇത്രയും അധികം ആവേശങ്ങളും കാര്യങ്ങളും കയറുന്ന ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ ഫുട്ബോൾ അനുഭവങ്ങളെന്ന് പങ്കുവെക്കാനായിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544740012. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മൾ എന്ത് സംസാരിച്ചു കൊണ്ടിരുന്നത്? ഫുട്ബോൾ വിശേഷങ്ങളാണ്. അപ്പോ നമ്മുടെ ഈ പണ്ടത്തെ ഈ ഒരു ചെത്തുകളി അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ കുറെ നാട്ടിൻപുറത്തെ ഫുട്ബോളിന് കുറച്ച് പ്രയോഗങ്ങളുണ്ടായിരുന്നു. അതായത് ചെത്തുകളി, വാരിക്കോരിക്കളി, കരിങ്കാലിക്കളി എന്നൊക്കെയുള്ളൊരു പ്രയോഗങ്ങൾ നമ്മൾ ഈ ഫുട്ബോളിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഫുട്ബോൾ ആവേശങ്ങൾ നമ്മുടെ വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത അത്ര വലുതാണ് അല്ലേ. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നേരത്തെ നമ്മൾ ഈ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ ഫ്ലെക്സുകൾ ഈ ഒരു മാസത്തേക്ക് എല്ലാവരും അർജന്റീന, പോർച്ചുഗല്, ബ്രസീൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യക്കാരായിട്ടങ്ങ് മാറുക, അവരുടെ ജേഴ്സി വാങ്ങുക, അവരുടെ ഈ നെയ്മർ, മെസ്സി, റൊണാൾഡോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാൻ ബേസ് ഉണ്ടാവുക. തീർച്ചയായും ആ ഒരു ഈ ഒരു മാസത്തിൽ ആ ഇന്നലെ തൊട്ട് തുടങ്ങിയ ആ ഒരു ഫുട്ബോൾ ആവേശം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറി തന്നെ മാറിയിട്ട് അർജന്റീനയും പോർച്ചുഗലും ബ്രസീലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ അർജന്റീനയും ബ്രസീലും ഒക്കെ തോറ്റാൽ പിറ്റേന്ന് ചായക്കട അടച്ചിരുന്ന ചായക്കടക്കാർ, അല്ലെങ്കിൽ കളി തോറ്റ വിഷമത്തിൽ ബിരിയാണി ചെമ്പ് പുഴുത്തി വെക്കുന്ന നാട്ടുകാർ. നമ്മൾ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഈ കേരളവും ഫുട്ബോളും തമ്മിലുള്ളൊരു ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മലപ്പുറക്കാരെ കുറിച്ച് പറയാതെ എന്ത് ഫുട്ബോൾ അല്ലേ. അതായത് ലോകത്ത് എവിടെയെങ്കിലും ഒരു ഫുട്ബോൾ ജ്വരമുണ്ടെങ്കിൽ അതിൻ്റെ തലസ്ഥാനം മലപ്പുറത്തായിരിക്കുമെന്നുള്ളൊരു ചൊല്ലുണ്ട്. അവിടുത്തെ ചായക്കടകളിൽ പോലും ചെന്നു കഴിഞ്ഞാൽ മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ അവിടുത്തെ നാട്ടുകാരാണെന്നേ തോന്നൂ. കളി ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാതിരാത്രിയിൽ ട്രാക്ടറിൽ വലുപ്പമുള്ള സ്പീക്കറും വെച്ച് പാട്ടുപാടി പോകുന്ന ആ ഒരു ഒരു അർപ്പണ ബോധം എന്ന് പറയുന്നത് മലപ്പുറക്കാർക്ക് മാത്രമെന്ന് അവകാശപ്പെടാനുള്ളതാണ്. അതായത് അങ്ങനെ ഓരോരോരോ ഇങ്ങനെ ഹരമുണ്ടല്ലോ നമ്മുടെ ഈ ഓരോ ഫുട്ബോൾ രാജാക്കന്മാരെ ആയിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വാഴ്ത്തിപ്പാടി. ഇത് ഹോളിവുഡ് സിനിമകളെക്കാളും ഭയങ്കര ത്രില്ലാണ്. അതായത് നമ്മുടെ നഗ്നപാദനായിട്ട് ഈ പന്ത് തട്ടി തുടങ്ങിയ IM വിജയ സാറ് നമ്മുടെ മൈതാനത്ത് കാറ്റുപോലെ പായുമ്പോൾ എതിരാളികൾ പോലും ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഇന്നത്തെ കോടികളുടെ വിലയുള്ള താരങ്ങൾക്കിടയിലും ഹൃദയം കൊണ്ട് പന്ത് തട്ടുന്ന ഓരോ കായിക ഭ്രാന്തും എന്ന് പറയുന്നത് അവരുടെ ഫുട്ബോൾ ഹീറോകളാണ് ഓരോ കാലഘട്ടത്തിലും. അതാണ് നമുക്ക് ഈ ഒരു ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓർത്തോർത്തോർത്തെടുത്ത് പറയാനായിട്ട് നമുക്ക് തോന്നുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഉണ്ട്.
0: നമസ്കാരം.
1: ഞാൻ തേവലക്കര കോഴിക്കോട് രാജീവ്.
0: പറഞ്ഞോളൂ ചേട്ടാ.

0: ശാരീരിക കാര്യത്തിന് വേണ്ടി ഇവരെ എന്നാ ഉപയോഗിക്കാൻ നോക്കത്തില്ല. ഇപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലക്സ് ആണ് നമ്മുടെ കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ വെച്ചിരിക്കുന്നത്. അത് സത്യത്തിൽ അതൊരു വൈരുദ്ധ്യമാണ്, പ്രകൃതി വിരുദ്ധമാണ്. അത് സത്യത്തിൽ അത് ഇതൊക്കെ സത്യത്തിൽ നിരോധിക്കേണ്ടതാണ് ഗവൺമെന്റ്. ഈ മൊത്തത്തിൽ അടിക്കുന്ന ഫ്ലക്സിന്റെ പരിപാടിയെ ഉള്ളു ക്ലോസ് ചെയ്യണതാ. അല്ലെങ്കിൽ നമ്മൾ തുണി തുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ കോട്ടൺ തുണിയാ മാത്രം അങ്ങനെ ഗവൺമെന്റ് കൊടുക്കാറ്. ഇത് വന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതി എവിടെയും കൊണ്ടുപോയി കുഴിച്ചെടുത്തേ ഉള്ളൂ, എവിടെയും ഒരു സൈഡിൽ ഈ ആളില്ലാ പറമ്പുകളിൽ കൊണ്ടെടുത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ആവേശം ഈ ഫുട്ബോൾ പരിശീലനത്തിലോ അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിൽ നമ്മുടെ ഒരു 10-25 പേരെ പറഞ്ഞു വിടാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല ഇതുവരെ. ലോകത്ത് കായിക അധ്വാനത്തിൽ ഏറ്റവും നല്ല മത്സരം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല കായിക അധ്വാനം എന്ന് പറയുന്നത് ഒന്ന് ഓട്ടവും പിന്നെ അത് കഴിഞ്ഞാൽ നീന്തൽ, അത് കഴിഞ്ഞാൽ ഫുട്ബോളും ഒക്കെയാണ്. ശരീരത്തിന് ഏറ്റവും കായികമായിട്ട് അതായത് നല്ല ഹെൽത്ത് ഫിറ്റ്നസ് കിട്ടുന്ന ഒരു കായികമാണിതൊക്കെ. പക്ഷെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സരം ആരുടെ അത് കളിക്കുന്നവരുടെയും സ്പോൺസർ ചെയ്യുന്നവർക്കും മാത്രം. അതാ ക്രിക്കറ്റ്, ക്രിക്കറ്റ് ക്രിക്കറ്റ്മാരുടെ കളി എന്ന് പണ്ട് പറയുമായിരുന്നു മലയാളികൾ. പക്ഷെ ഇന്ന് നമ്മളും അത് ഏറ്റെടുത്തിരിക്കുന്നുണ്ട്. കാര്യം നമ്മൾ അതിനോടൊന്നും താല്പര്യമില്ലാത്തവരായിരുന്നു ക്രിക്കറ്റ് കളിയോട്. എന്റെ ഭാഷയെ പറഞ്ഞാൽ ക്രിക്കറ്റ് കളി എന്ന് വെച്ചാൽ ഒരു കിറുക്ക് കളിയായിരുന്നു. കാര്യം ഞാനൊരു കാര്യം ഒരു കാലത്ത് 2002 വരെ ഞാൻ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ മത്സരത്തിനോട് അപാരമായ താല്പര്യമായിരുന്നു. കാര്യം എന്റെ തൊഴിൽ കളഞ്ഞിട്ട് 24 മണിക്കൂർ ഇതിന്റെ പുറകെ പോകുമായിരുന്നു. അങ്ങനെ പോയി എന്റെ ജീവിതം ഞാൻ നശിപ്പിച്ച കുറച്ചു കാലം, അങ്ങനെ ഒരു 3-4 വർഷം. പിന്നില്ല കോഴയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ മത്സരത്തിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ലാതായി. ഞാൻ ഫുൾ റിവേഴ്സ് അടിച്ച് റിവേഴ്സ് അടിച്ച് പിന്നെ ഈ മത്സരം ഉണ്ടെങ്കിൽ തന്നെ എന്റെ ആൾക്കാർ കൂട്ടുകാർ പറയും ഇയാൾ ഇത്രത്തോളം ഭ്രാന്ത് പിടിച്ച് നടന്ന ആളല്ലായിരുന്നോ ക്രിക്കറ്റിന് വേണ്ടി, ഇദ്ദേഹം താങ്കൾ എന്താ ഇപ്പൊ ക്രിക്കറ്റിനോട് ഇത്ര താല്പര്യം കുറവ്. ഞാൻ പറയാം അത് അത് കീശ അവന്റെ അവരുടെ കീശ നിറയുന്ന കളി മത്സരം ആരായി കളിക്കുന്നവരുടെയും സ്പോൺസറിന്റെയും പിന്നല്ലേ സ്റ്റേഡിയം മറ്റുമൊക്കെ ആയിട്ട് ഇവരുടെ അസോസിയേഷന്റെ. അല്ലാതെ സമൂഹത്തിന് ഒരു വിലയില്ലാത്തൊരു മത്സരമാക്കി ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളി എന്നാണ് ഞാൻ പറയുന്നത്.
1: നമുക്ക് അങ്ങനെ ഒരു മത്സര ഇനത്തെ, അതും പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യം പ്രതിനിധീകരിക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. അതൊരു വലിയ ചോദ്യമാണ്. പക്ഷെ നമ്മളുടെ ഈ ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു കളികള് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പം ആർക്കും ഇപ്പം നമ്മൾ വിനോദങ്ങളിൽ പിന്നെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ഓരോ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നമുക്ക് ഓരോ കളിയോടും നമുക്ക് അല്ലെങ്കിൽ ഇപ്പം ക്രിക്കറ്റ് ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ ഓരോരോ കളികളോടും നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടം തോന്നും അല്ലേ. ആ ഇഷ്ടം കൊണ്ടാണ് ഈ ഫ്ലെക്സ് അടി ചെയ്യുന്നതും അല്ലെങ്കിൽ വലിയ വലിയ പോസ്റ്റർ വെക്കുന്നതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അത്രയും ഹരം അതിന് ഉള്ളതുകൊണ്ടാണ്. എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിന്നപ്പോൾ അതിലെ അംബാസിഡർമാർ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചത് ലോക രാജ്യങ്ങളെയും എക്സെപ്റ്റ് സ്പെഷ്യലായിട്ട് കേരളത്തിലെ ആൾക്കാരെയുമാണ്. അപ്പം കേരളത്തിലെ ആൾക്കാർ അത്രയധികം പ്രാധാന്യം ഈ ഒരു കായിക വിനോദത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ലോകമാനം ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ അഭിനന്ദിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇനത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ശരിയാണ്. ഇത് സ്പോൺസർ ചെയ്യുന്നവരുണ്ട്, കായിക താരങ്ങളുണ്ട്. പക്ഷേ ഓരോ കായിക ഇനം എന്ന് പറയുമ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതിന് കുറച്ചും കൂടി കൂടുതൽ ആരാധകരുള്ളത് അത് അത്രയും കൂടുതൽ ആൾക്കാർ അതിനെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ മത്സര ഇനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ നമ്മുടെ ഈ ഫുട്ബോൾ ചലഞ്ച് പോലുള്ള കാര്യങ്ങൾ വെക്കുന്നത് കൊണ്ടാണ്. ഇതെല്ലാം നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ്. ഓരോരുത്തരും മെസ്സിയെയും റൊണാൾഡോയെയും ബ്രസീൽ നെയ്മറിനെയും ഒക്കെ ഇങ്ങനെ ഓരോ ഐക്കണായിട്ട് അവരിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ സ്പെഷ്യലി ഒരു കാര്യങ്ങൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ആക്ടേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ക്രിക്കറ്റിൽ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ് ഉണ്ടല്ലോ. അവരെല്ലാവരും ഈ ഒരു എന്താ പറയുക, ഈ ഒരു അവരുടെ ആ ഒരു കളിയുടെ ആരാധകരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശൈലി ഉണ്ടല്ലോ. ഈ ക്രിക്കറ്റിലൊക്കെ അവർ കൊടുക്കുന്ന ഓരോരോ ശൈലി, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ അല്ലെങ്കിൽ ആ ഈ സിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ എനിക്ക് സൂര്യവംശി എന്ന് പറയുന്ന ആ ഒരു 14 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെയൊക്കെ ആ ഒരു ശൈലികൾ വെച്ചിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ കൂടുതലും ഈ മെസ്സിയെയും റൊണാൾഡോയെയും നെയ്മറിനെയൊക്കെ പറ്റിയിട്ട് ഇവർ സംസാരിക്കുമ്പോൾ കൂടുതൽ

ും ഇവരുടെ ആ ഒരു ഫ്ലാഷ് ബാക്സ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഹിസ്റ്ററികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഈ ഫുട്ബോൾ പ്രേമികൾ ശ്രമിക്കുന്നുണ്ടെന്നാണ്. കൂടുതലും ഈ മെസ്സിയെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മെസ്സിയുടെ ഈ കാലുകളുടെ ആ ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ കാലുകൾക്ക് വരെ മില്യൺ കണക്കിന് മില്യൺ രൂപയാണ് ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ആ ചരിത്രങ്ങളെ വരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ജീവിത ശൈലി കൂടി നമ്മുടെ ഈ ഫുട്ബോൾ പ്രേമികൾ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പം റൊണാൾഡോ ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെസ്സി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ജീവചരിത്രം കൂടി ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് കൂടിയിട്ട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വെറും ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു, അതായത് ഈ കാലുകൊണ്ട് നിനക്കിനി കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് മെസ്സി ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വരെ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ആ ലോകകപ്പ് ഉയർത്തിയിരിക്കുന്നത്. കാലുകൊണ്ട് ഇതിഹാസം തീർത്ത ആ ഒരു കായിക താരം, ആ ഒരു കായിക താരത്തെയാണ് ആൾക്കാർ ഇന്ന് ഫോളോ, ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാമോസ് അർജന്റീന എന്നൊക്കെ പറയുമ്പോൾ, പോർച്ചുഗലിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സുയി എന്നൊക്കെ പറയുമ്പോഴും, ബ്രസീലിൽ നെയ്മറുടെ, ഇതൊക്കെ എനിക്ക് കൂടുതലും ഇവരുടെ മൂന്ന് പേരുടെ കാര്യങ്ങളാണ് കൂടുതലും അറിയാവുന്നത് കേട്ടോ. അങ്ങനെ ഒക്കെ പറയുമ്പോഴും ഇവരുടെ പേഴ്സണൽ ലൈഫ് കൂടി നമ്മളുടെ ആളുകളിലേക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പം അതുകൂടി ഉണ്ട് എന്നുള്ള ഇതാണ്. അപ്പൊ നമ്മൾ പഴയ കാലവും പുതിയ കാലങ്ങളും തമ്മിലുള്ള ഈ ഫുട്ബോൾ മാച്ചുകളുടെ ആ ഒരു കാര്യമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

കേട്ടാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയ്യ. ദാണ്ടേ നോക്കിക്കേ, നമ്മളുടെ സമയം ഇങ്ങനെ അടുത്ത് വരുന്തോറും നമ്മളിങ്ങനെ ഫുട്ബോൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പൊ ഫുട്ബോൾ എന്ന് പറയുന്നത് വെറും ഒരു 90 മിനിറ്റ് കളിയല്ല സുഹൃത്തുക്കളെ, അത് തോൽവികളിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ജീവിതമാണ്. മൈതാനത്ത് നമ്മൾ പാസ് ചെയ്യുന്ന ഓരോ പന്തും പരസ്പര വിശ്വാസത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ പാർട്ണർ ആരായിരുന്നു എന്നൊക്കെ നമ്മൾ ഈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ. അതായത് നമുക്ക് നമ്മളുടെ ഈ മൈതാനത്ത് കളിക്കാൻ പോകുന്നതും ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോകുന്നത് ഇപ്പോൾ കൂടുതലും ടർഫുകളിലൊക്കെയാണ്. നമ്മളുടെ ഫുട്ബോൾ പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് അക്കാഡമികളൊക്കെ ഇപ്പോഴുണ്ട് കേട്ടോ, നമ്മളുടെ നാട്ടിലുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഓർത്തെടുക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പരിശീലനം ഇപ്പോൾ കൂടുതൽ കുട്ടികൾക്കും ഇങ്ങനെ ഒരു സ്പോർട്സ് നമ്മളുടെ ആ ഒരു കായിക വിനോദങ്ങളിലൊക്കെ കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടെത്തി അതിന് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതല്ല നമുക്ക് ഉറപ്പാണ് നമ്മളുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഈ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ കുട്ടികളിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്തുന്നത് ഒരുപാട് കൂടുതൽ നമുക്ക് ഇങ്ങനെ വിലക്കാക്കാൻ പറ്റുന്നത് ഈ ഒരു വിനോദങ്ങളിൽ കൂടി മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഫ്ലെക്സ് അടിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും ഒന്നും വലിയ ഒരു ഇതിൻ്റെ പേരിൽ നമ്മൾ അത് അവരുടെ ഒരു വിനോദങ്ങൾ മാത്രമാക്കി നമുക്ക് ആ ഒരു രസകരമായ രീതിയിൽ നമുക്കതിനെ കൊണ്ടുവരാം കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു മാർഗം കൂടി നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് പരിസരങ്ങൾക്ക് നമ്മളിങ്ങനെ ഒരു നമ്മളുടെ ഒരു നേച്ചറിന് അതൊരു പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ ദോഷമാണെന്ന് നമ്മൾ ഈ റേഡിയോയിൽ കൂടി പറയുമ്പോൾ പോലും ഈ ഒരു കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോലും നമ്മൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള നമ്മളൊരു മാർഗം കൂടി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു നാട്ടിൻപുറത്ത് നമ്മൾ സെവൻസ് ടൂർണമെൻറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ ഈ ലോക ഫുട്ബോളിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഇത്രയധികം എത്തി നിൽക്കുമ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതൊരു കോടികളുടെ ബിസിനസ് ാണ് പക്ഷെ വലിയ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫുട്ബോൾ എന്നത് നെഞ്ചിലെ ഒരു വികാരമാണ്. മഴയത്ത് സ്കൂൾ വിട്ടു വരുമ്പോൾ വഴിയിലെ ചെളിമണ്ണിൽ ഒരു പ്ലാസ്റ്റിക് പന്തെറിഞ്ഞ് പുസ്തക സഞ്ചി കൊണ്ട് പോസ്റ്റ് ഉണ്ടാക്കി നനഞ്ഞു കുതിർന്ന് കളിച്ച ആ കളിയുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു വേൾഡ് കപ്പ് ഫൈനലും ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾക്ക് ഈ ഒരു പാസഞ്ചർ ഇന്ന് തീരുമ്പോൾ നമുക്ക് പറയാം. തോൽക്കുമ്പോൾ കരഞ്ഞും ജയിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചും നമ്മൾ പഠിച്ച സൗഹൃദമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ആ ഒരു ഒണാട്ടുകര പാസഞ്ചറിന്റെ സമയം ഇതായി ഇവിടെ അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച അടുത്ത ദിവസം തിങ്കളാഴ്ച പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളിലേക്കും എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ ഒരു മഴക്കാലമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ അറിയാലോ, ഒരു പനിക്കാലം കൂടെയാണ് നമുക്കൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഷിഗല്ല എന്ന രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിപ്പ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അസുഖങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ രീതിയിലൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കോവിഡ് സമയത്ത് സ്വീകരിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടി നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാസ്ക് ധരിക്കുക, ഒരു അകലം മറ്റുള്ളവരിൽ നിന്ന് പാലിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശീലമാക്കി കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുന്നു. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ രാവിലെ തന്നെ പത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പനിയുടെ റിപ്പോർട്ടൊക്കെ ധാരാളം അതിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രീ സ്കൂളിൽ LKG, UKG ഒരു 4-ാം ക്ലാസ് വരെയൊക്കെയും, 4-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ 10+1+2 ആണെന്നുണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് പനി ബാധിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഇനിയിപ്പോൾ ആർക്ക് പനിയുണ്ടെന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും പനിയുണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ പോലും പെട്ടെന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് പനി വരുവേ. അപ്പോൾ അങ്ങനെ പനിയൊക്കെ വരാൻ സാധ്യതയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഒരു കരുതൽ ഉണ്ടാവുക അവരുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ കുഞ്ഞുകുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ അവരെ കൂടുതൽ സ്കൂളിലേക്ക് അയക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് സ്കൂൾ അധികൃതർ തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. കാരണം മറ്റുള്ള കുട്ടികളിലേക്കും ഈ രോഗബാധ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക.

0: റേഡിയോ ജംഗ്ഷൻ.
1: ട്രെൻഡിനൊത്ത് മുന്നോട്ട് അല്ലെ, നമ്മൾ കാലങ്ങളായി പിന്തുടരുന്ന ഒരു പാത തന്നെയാണ് ട്രെൻഡിനൊത്ത് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് നമ്മുടെ വേഷത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓരോ കാലത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ആ ഒരു ചേഞ്ചിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അതുമായി മുന്നോട്ട് പോവുകയാണ് പതിവ് അല്ലെ. എന്തായാലും ഇത്തരത്തിലുള്ള അക്സെപ്റ്റുകൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, ഡീടോക്സിങ്, ഡിജിറ്റൽ ഡീടോക്സിങ്ങിനെ കുറിച്ചാണ്. എന്താണ് സംഗതി എന്നല്ലേ ആലോചിക്കുന്നത്? പറയാം. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓരോ ദിവസവും സംസാരിക്കാറുണ്ട് അല്ലേ. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യമായിട്ടുള്ള കാര്യം ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പൊതുവെ നമ്മൾ കണ്ട് ഹായ് ഹൂയ് ചായ കുടിച്ചോ, എന്തുണ്ട് വിശേഷം, അവിടെ തീർന്നു അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഗോസിപ്സും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി രസകരമായിട്ട് മുന്നോട്ട് പോകും. എനിവേ, ഞാൻ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നുമല്ല, ഡിജിറ്റൽ ഡീടോക്സിങ്ങിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്ക്രീൻ ലൈഫ് നമ്മുടെ എല്ലാവരുടെയും ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സ്ക്രീൻ അല്ലേ. നമ്മുടെ മൊബൈൽ സ്ക്രീൻ, നമ്മൾ ജീവിക്കുന്നത് അവിടെ തന്നെയാകാം. ഈ സ്ക്രീൻ ലൈഫിൽ നിന്ന് റിയൽ ലൈഫിലേക്കുള്ള ഒരു ട്രാൻസിഷനിലാണ് ഇപ്പോൾ ജെൻസികൾ. രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ അവർ സ്ക്രീനിനുള്ളിൽ ജീവിച്ചു തീർക്കുന്നവരാണ്. പലരും അങ്ങനെയാണ് കേട്ടോ. ഡിജിറ്റൽ ലോകത്ത് നിന്നൊരു ബ്രേക്ക് എടുക്കുകയാണ് ഇപ്പോൾ പുത്തൻ തലമുറ. അതായത് സ്ക്രീൻ ടൈം കുറച്ച് മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക, അതായത് ഒരു ബാലൻസ്ഡ് ലൈഫ്, ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഡിജിറ്റൽ ഡീടോക്സിങ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗവും നമ്മുടെ ഫോണാണ് അപഹരിച്ചു കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ശ്രദ്ധ കൂട്ടാനും വളരെ ദൃഢമായ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ഈ ഡിജിറ്റൽ ഡീടോക്സിങ് വഴി സാധിക്കും. ഡീടോക്സിങ് എന്നാൽ പൂർണ്ണമായൊരു നിർത്തിവെക്കലല്ല കേട്ടോ. പിന്നെ എന്താണെന്നല്ലേ കൂടുതൽ അറിയാനായിട്ട് കുറച്ചു നേരം

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ ജംഗ്ഷൻ
1: നിങ്ങൾ തയ്യാറാണോ ഈ ഡീടോക്സിങ്ങിന്? തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ അതേക്കുറിച്ച് പറയാം കേട്ടോ. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഡീടോക്സിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഡീടോക്സിങ്ങിന് നിങ്ങൾ തയ്യാറെടുക്കുന്നതിന് മുൻപുള്ള ആദ്യത്തെ ഘട്ടം എന്താണെന്നറിയോ? നിങ്ങളുടെ സ്ക്രീൻ ടൈം അറിയുക എന്നതാണ്. അതിപ്പോ എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ. ഉറപ്പായിട്ടും നമുക്കത് കണ്ടെത്താൻ നമ്മുടെ ഫോണ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ആൻഡ്രോയിഡ് ഫോണിൽ സെറ്റിംഗ്സിൽ ഡിജിറ്റൽ വെൽബീയിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസത്തെയും സ്ക്രീൻ ടൈം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഏത് ആപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് വരെ അറിയാൻ സാധിക്കും. ചിലപ്പോൾ യൂട്യൂബ് ആകാം, ചിലപ്പോൾ വാട്സപ്പ് ആകാം, ഫേസ്ബുക്ക് ആകാം, ഇൻസ്റ്റഗ്രാം ആകാം, അങ്ങനെ പലതും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദിവസവും എത്ര മണിക്കൂർ വീതം ഓരോ ആപ്പിലും ചെലവഴിക്കുന്നു എന്നതും അറിയാൻ സാധിക്കും കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്ക്രീൻ ടൈം കാണുമ്പോൾ അയ്യോ ഞാനോ ഇത്രയധികം സമയമിരുന്നു എന്നൊരു ഞെട്ടൽ നിങ്ങളിൽ ഉണ്ടാകും, ഉറപ്പാണ്. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നത് തന്നെയാണ്. സ്ക്രീൻ ഫ്രീ സമയങ്ങൾ നിശ്ചയിക്കുക. രാവിലെ നമ്മൾ എന്തായാലും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ ഫോണൊന്നെടുത്ത് എല്ലാ ആപ്പുകളിലും ഒന്ന് കയറി ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല അല്ലേ. അതുപോലെ തന്നെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും എല്ലായിടവും ഒന്ന് പരതി നോക്കി നോക്കി നോക്കി നമ്മൾ ഉറങ്ങണം എന്ന് കരുതിയിരിക്കുന്ന സമയത്തിനപ്പുറത്തേക്ക് അതിക്രമിച്ചിട്ടാകും നമ്മളൊന്ന് ഉറങ്ങുക. എന്തായാലും ആദ്യം മാറ്റേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യത്തെ ഒരു മണിക്കൂറും രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള ആ ഒരു മണിക്കൂറും ഫോൺ തൊടില്ല എന്ന് തീരുമാനിക്കുക. ദൃഢനിശ്ചയം എടുക്കണം കേട്ടോ. നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ ആപ്പുകളുടെയും അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. ഫോൺ ശബ്ദിക്കുമ്പോഴെല്ലാം അതൊന്നെടുത്ത് നോക്കാനുള്ള, അതായത് ഈ പാലടുപ്പത്ത് വെച്ച് അത് തിളച്ചോ തിളച്ചോ എന്ന് നോക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ആരാണ് അത് അയച്ചത്, എന്താണ് അയച്ചത്, എന്താണ് വന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു വ്യഗ്രത. എന്തായാലും ആദ്യം മാറ്റേണ്ടത് ഈ ശീലമാണ്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.

0: റേഡിയോ ജംഗ്ഷൻ.
1: എല്ലാവരുടെയും ദിവസങ്ങൾ ഒരേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ വല്ലാതെ നമുക്ക് ബോറടിക്കും അല്ലേ. നമുക്കൊരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ചേഞ്ച് വേണം എന്നൊക്കെ എത്രയോ തവണ നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചിട്ടുണ്ടോ? 10-ൽ ഒരാളെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ചെറിയ മടിയൊക്കെ അതിന്റെ കൂട്ടത്തിലുണ്ടാകും. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. എന്തായാലും ദേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ്. അതിന്റെ ഒരു ആദ്യ ഘട്ടം എന്നോണം ഈ ഡിജിറ്റൽ ഡീടോക്സിങ് നമുക്കൊന്ന് പരിശീലിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ രാവിലെയും അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഒരു സമയത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭക്ഷണ സമയത്താണല്ലേ. തീർച്ചയായിട്ടും ഡൈനിങ് ടേബിളിൽ ഫോൺ പൂർണ്ണമായിട്ടും നിരോധിക്കുക. ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് കൂടെയുള്ളവരോട് സംസാരിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഈ ഒരു ഫോണിൽ നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ചാലൊന്നും കിട്ടില്ലെന്നേ. എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ രുചി അറിഞ്ഞ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫോൺ അവിടെ നിന്ന് കയ്യെത്താ ദൂരത്തേക്ക് മാറ്റിവെക്കുക. അയ്യോ, അതെന്നെ കൊണ്ട് കഴിയില്ലല്ലോ, ഇതിപ്പോ എങ്ങനാ സാധിക്കുക എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ അതിനൊരു ഉത്തരം ഉണ്ടെന്നേ. ഈ കുട്ടിക്കാലത്തൊക്കെ നിങ്ങളൊക്കെ എത്ര ഗർവോടെയാണ് പറഞ്ഞിരുന്നത്, അതേ ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, ഞാനന്ന് സ്കൂളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ എത്ര അഹങ്കാരത്തോടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതേ, ഇനിയും തെല്ലു ഗർവോടുകൂടി നമുക്കിതൊക്കെ പറയാവുന്നേ. അന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്നും ചെയ്യാൻ സാധിക്കുന്നവയാണ് അല്ലെ. അതിന് നിങ്ങളുടെ ഫോക്കസ് ആദ്യം ഒന്ന് മാറ്റണം. അതായത് നിങ്ങളുടെ ഫോണിൽ നിന്നുള്ള ആ നോട്ടം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് മാറ്റിവെക്കണം. നമ്മുടെ പഴയ ഹോബീസൊക്കെ ഉണ്ട്, ചിലപ്പോൾ പുസ്തകം വായിക്കുന്നതാകാം, ക്രാഫ്റ്റ് നിർമ്മാണമാകാം, അങ്ങനെ പല തരത്തിലുള്ള ഹോബീസ് ഉണ്ട്. ആ ഹോബീസിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാം. അല്ല എന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ്സ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. പുതിയ എന്റർടൈൻമെന്റ്സ് എന്തൊക്കെയാണെന്നായിരിക്കും ആലോചിക്കുന്നത്. അതിനു പറ്റിയ കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ബാക്കി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അതിനു മുൻപ് നല്ല പാട്ട് വരുന്നുണ്ട്, കേട്ടിട്ട് തിരികെ എത്താം.

Radio Junction. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle. ടിപ്സ് ആയാലും എന്തായാലും നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഉറപ്പായിട്ടും ടിപ്സും അങ്ങനെയുള്ളതാകണമല്ലോ. എന്തായാലും വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. ഡിജിറ്റൽ ഡീടോക്സിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വായന തന്നെയാണ് അല്ലേ. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ഹോബിയാക്കി മാറ്റാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് വായന തന്നെയാണ്. വായനയുടെ ലോകത്തേക്ക് ഇന്നായാൽ പിന്നെ ഫുൾ ത്രില്ലാണ്. ത്രില്ലടിച്ച് നമ്മൾ പല ലോകത്തിലൂടെ അങ്ങ് കറങ്ങിപ്പോകും. അറിവിനൊപ്പം നമുക്ക് ഇഷ്ടമുള്ള ലോകത്തേക്കുള്ള ഒരു വാതിൽ കൂടിയാണ് പുസ്തകങ്ങൾ. വിലയ്ക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ ലൈബ്രറികളിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ നിന്ന് വായിക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നീട് ഈ വായിച്ച പുസ്തകങ്ങളുടെയൊക്കെ ചെറിയ കുറിപ്പുകളും നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ എഴുതാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാലോ? നിങ്ങളൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഒക്കെ ഭാവിയിലാകില്ല എന്ന് ആര് കണ്ടു? അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ അടുത്തൊരു ടിപ്പാണ് ക്ലേ അല്ലെങ്കിൽ പെയിന്റിങ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ പെയിന്റിങ്ങിന് ഫസ്റ്റ് ആയിരുന്നു, കളറിങ്ങിന് ഫസ്റ്റ് ആയിരുന്നു എന്നൊക്കെ മക്കളോട് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ എന്തുകൊണ്ട് വരച്ചുകൂടാ? സമയത്തെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഉറപ്പായിട്ടും ഈ ഒരു മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു നോക്കാം. പോർട്ടറി വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാം. പെയിന്റിങ്ങും കുത്തിവരകളും ആകാട്ടോ. ക്രാഫ്റ്റും സ്ക്രാപ്പ് ബുക്കും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് യാത്ര ചെയ്യാം. ഒരുപാട് യാത്ര ചെയ്യാം, പക്ഷേ ഈ യാത്ര പോകുമ്പോൾ ആ മൊബൈല് ഒന്ന് സൈഡാക്കി വെക്കണം കേട്ടോ. യാത്ര പോകാം, സന്തോഷിക്കാം, പുതിയ പുതിയ മനുഷ്യരുമായിട്ട് പുതിയ ലോകവുമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പുതിയ സ്ഥലങ്ങൾ, മലകൾ, കുന്നുകൾ, പുഴകൾ, അങ്ങനെ പ്രകൃതിയുമായിട്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. പ്രകൃതി ഒരുക്കി വെച്ച, നമുക്കായി ഒരുക്കി വെച്ച ദൃശ്യ വിരുന്നുകളൊക്കെ തന്നെ ആസ്വദിക്കാം. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ മാതാപിതാക്കളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് അവരുടെ ഫോൺ തട്ടിയെടുക്കുന്ന കുട്ടി പട്ടാളങ്ങളുണ്ടല്ലോ, അവരിൽ ഒരു ശ്രദ്ധ വേണം കേട്ടോ. ഈ ഭക്ഷണ സമയത്ത് സ്ക്രീൻ ടൈം ഒഴിവാക്കുക, അതുപോലെ തന്നെ ഗെയിം അഡിക്ഷനുകളിൽ നിന്ന് കുട്ടികളെ വിമുക്തരാക്കുക. സ്ക്രീൻ ടൈം എത്രയാണെന്ന് കരുതി വിലയിരുത്തി മറ്റ് ആക്ടിവിറ്റികളിൽ അവരെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് വർക്കാകുന്നുണ്ടെങ്കിൽ, എഫക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കും.

ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

0: Radio Junction.
1: Wiggle, wiggle, wiggle.
2: ഇതുവരെ പറഞ്ഞത് മുതിർന്നവരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറച്ച് കുട്ടിക്കാര്യത്തിലേക്ക് പോകാം അല്ലെ. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകുന്നത് പുറത്തേക്കൊന്ന് കറങ്ങാൻ പോകുന്നതൊക്കെ അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അവരുടെ മേക്കപ്പ് ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ് അല്ലെ. പണ്ടൊക്കെ നമ്മൾ കണ്ണൊക്കെ എഴുതി പുരികമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പോകുന്നതെങ്കിൽ ഇന്ന് അതൊക്കെ പാടെ മാറിയിരിക്കുന്നു. അവർക്ക് ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, ഐ ഷാഡോ, നമുക്കറിയാത്ത പല പേരുകളും, അതായത് എനിക്കറിയാത്ത പല പേരുകളും ഇന്ന് കുട്ടികൾക്ക് പലർക്കും അറിയാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായ ഫാക്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്, ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ കൂടുതലും ഈ അമ്മമാരുടെ അല്ലെങ്കിൽ ചേച്ചിമാരുടെ മുതിർന്നവരുടെ ആരുടെ എങ്കിലുമൊക്കെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കുന്നത് കാണാനും വളരെ രസകരമാണല്ലേ. അങ്ങനെ കുറേ റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പല മാതാപിതാക്കളും ഈ ആഘോഷവേളകളിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഒരുപാട് സുന്ദരിയായി കാണാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കുകൾ, ലിക്വിഡ് ലിപ്സ്റ്റിക്, അങ്ങനെ പല സാധനങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ മുതിർന്നവർക്കായി നിർമ്മിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ. അതിലൊരു പക്ഷേ എഴുതിയിട്ടുണ്ടാകും, നമ്മൾ ആരും വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ കുട്ടികളുടെ മൃദുവായ ചർമ്മത്തിൽ വരുത്തി വെക്കുന്ന അപകടങ്ങൾ എത്രത്തോളമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നാം പലപ്പോഴും ഇതൊന്നും തിരിച്ചറിയാറില്ല. മുതിർന്നവരെക്കാൾ വളരെ സെൻസിറ്റീവാണ് ഈ കുട്ടികളുടെ ചർമ്മം എന്ന് പറയുന്നത്. പെട്ടെന്ന് അവർക്ക് അലർജി ഉണ്ടാകാം, റാഷസ് ഉണ്ടാകാം, പല പ്രശ്നങ്ങളും നമ്മളെക്കാൾ വേഗത്തിൽ അവർക്ക് ബാധിക്കാം. അവരുടെ ചർമ്മത്തിലെ കോശങ്ങളുടെ പാളികൾ വളരെ നേർത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ കെമിക്കലുകളെയൊക്കെ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ അവരുടെ സ്കിന്നിന് സാധിക്കും. പ്രത്യേകിച്ച് ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ ഈ കുട്ടികളുടെ ശരീരത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പ്രവേശിക്കുകയും പിന്നീട് അത് അലർജി ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. വിപണിയിൽ ഇന്ന് ലഭ്യമാകുന്ന വളരെ വില കുറഞ്ഞതും അതുപോലെ തന്നെ ഗുണനിലവാരം വളരെ കുറഞ്ഞതുമായ ലിപ്സ്റ്റിക്കുകൾ, ലോ ക്വാളിറ്റി ഓർ ചീപ്പ് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴും അതാണ് കൂടുതൽ അപകടം വരുത്തി വെക്കുന്നത്. ഇത്ര ഉൽപ്പന്നങ്ങൾ പലപ്പോഴും കൃത്യമായ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടല്ല നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവയിൽ നിരോധിക്കപ്പെട്ടതും ഹാനികരവുമായ ഒരുപാട് രാസവസ്തുക്കൾ വലിയ അളവിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികളുടെ ചർമ്മത്തിന് താങ്ങാവുന്നതിലും അധികമാകാം. ഇതിനെതിരെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. നല്ല പാട്ട് വരുന്നുണ്ട്.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: ലിപ്സ്റ്റിക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും ഈ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കും കേട്ടോ. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പല ബ്രാൻഡുകളിലെ ലിപ്സ്റ്റിക്കുകളിലും ചെറിയ അളവിൽ ലെഡ് അടങ്ങിയിട്ടുണ്ട്. കുട്ടികളിൽ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അറിയാതെ അത് ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും അത് ഉള്ളിലേക്ക് പോകും. ഇത് കുട്ടിയുടെ മസ്തിഷ്ക വികാസത്തെയും നാഡീവ്യൂഹത്തെയും വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. മാത്രമല്ല, കാഡ്മിയം, ക്രോമിയം ഇവയെക്കുറിച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ ഘനലോഹങ്ങൾ നമ്മുടെ ശരീരത്തിന് കടുത്ത ഹാനികരമാണ്. പ്രത്യേകിച്ച് ഈ ലിപ്സ്റ്റിക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ക്രോമിയം ഭാവിയിൽ അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീകളിൽ ക്യാൻസർ കൂടുതലായി ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ ലിപ്സ്റ്റിക് ആണെന്നുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ ചില ലിപ്സ്റ്റിക്കിന്റെയൊക്കെ ഗന്ധം ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് വന്ന് കയറുമ്പോൾ ആ ലിപ്സ്റ്റിക് നമുക്ക് കഴിക്കാൻ തോന്നും അല്ലെ. അത്രയ്ക്ക് കൊതിപ്പിക്കുന്ന മണമാണ് ഉണ്ടാകുക. എന്തായാലും ഇത്തരത്തിലുള്ള നിറങ്ങളും ഗന്ധവും ഒക്കെ ലിപ്സ്റ്റിക്കിന് നൽകാൻ ചേർക്കുന്നത് കെമിക്കലുകൾ തന്നെയാണ്. അതാണ് ഈ കുട്ടികളുടെ ചുണ്ടുകളിൽ ഈ കടുത്ത ചൊറിച്ചിലുണ്ടാക്കാനും നീറ്റലുണ്ടാക്കുന്നതും ചുണ്ട് പൊട്ടിക്കീറുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ ചുണ്ടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഞാൻ ഇനി പറയാൻ പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് കുട്ടികളുടെ ചുണ്ടുകളുടെ കറുപ്പ്. ലിപ്സ്റ്റിക്കിലെ ഈ രാസവസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നമ്മുടെ ചുണ്ടിന്റെ സ്വാഭാവികമായ നിറം, അതായത് ഒരു സ്വാഭാവികമായ കുട്ടികളുടെ പ്രത്യേകിച്ച് ഒരു റോസ് നിറം ഉണ്ടാവുമല്ലോ, ആ നിറം നഷ്ടപ്പെടുത്തുകയും ആ ചുണ്ടുകൾ കറുത്തു വരാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ചുണ്ടുകൾ മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ കേട്ടോ. അലർജി ഉണ്ടാക്കാറുണ്ടോ കുട്ടികൾക്ക്? അതായത് മുഖത്തും ചുണ്ടിലും ചെറിയ കുരുക്കളൊക്കെ വരിക, വീക്കം ഉണ്ടാവുക, ഇവയൊക്കെ സാധാരണമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രശ്നമാണ് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ. ഈ ചുണ്ടിൽ പുരട്ടുന്ന ലിപ്സ്റ്റിക്ക് ആഹാരത്തോടൊപ്പം ഉറപ്പായിട്ടും നമ്മുടെ വയറ്റിലേക്ക് എത്തും. അത് ദഹന പ്രശ്നങ്ങൾക്കും അണുബാധയ്ക്കും ഒക്കെ കാരണമാണ്.

ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle, wiggle. യെസ് ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. നമ്മളങ്ങനെ പറഞ്ഞു വന്നത് കുട്ടികളുടെ ലിപ്സ്റ്റിക് ഉപയോഗത്തെ പറ്റിയാണ്. ഇനിയിപ്പോൾ മാതാപിതാക്കൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നായിരിക്കും ആലോചിക്കുന്നത്. ഈ കുട്ടികളെ ഒരു 12-13 വയസ്സ് വരെയെങ്കിലും മേക്കപ്പ് സാധനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുന്നതാകും നല്ലത്. എന്നാൽ ഈ 12-13 വയസ്സിന് ശേഷം ഇത് പൂർണ്ണമായിട്ടും അവർക്ക് ഉപയോഗിക്കാം എന്നല്ല കേട്ടോ. മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എങ്കിലും ഒരു പരിധിവരെ, ഈ ഒരു പ്രായം വരെയെങ്കിലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതാണ്. പിന്നീട് സുരക്ഷിതമായ നമുക്ക് ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ഫോട്ടോഷൂട്ടിനോ മറ്റോ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിന് പകരം ഓർഗാനിക് ലിപ് ബാം അല്ലെങ്കിൽ നെയ്യോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലും മറ്റും ലഭിക്കുന്നതാണല്ലോ. എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ലിപ് ബാം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബീട്രൂട്ട് ഉപയോഗിച്ചും ഇത് ചെയ്യാമെന്ന് നമ്മുടെ കുട്ടികൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ടിനാകാം, ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ, ഒരു ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് മൃദുവായിട്ട് തുടച്ചു മാറ്റേണ്ടതാണ്. ഒരിക്കലും കടുത്ത സോപ്പ് ഉപയോഗിച്ചു ഉരച്ച് കഴുകരുത്. കുട്ടികളാണ്, കുട്ടികളുടെ സ്വാഭാവികമായ സൗന്ദര്യമാണ് ഏറ്റവും മികച്ചത്. കെമിക്കലുകൾ കൊണ്ട് അവരുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ അവരുടെ ആ അഴകിനെ അപകടത്തിലാക്കാതിരിക്കാൻ മാതാപിതാക്കൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. Are you

എല്ലാവർക്കും നമസ്കാരം. ഇന്ന് June 12 ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ അവകാശങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും വേണ്ടി ലോകം ഒന്നടങ്കം ശബ്ദമുയർത്തുന്ന ദിവസം, അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. നമ്മളുടെ തെരുവുകളിൽ, ചായക്കടകളിൽ, ഇഷ്ടിക കളങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന കൊച്ചു കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കളിച്ചും ചിരിച്ചും നടക്കേണ്ട പ്രായത്തിൽ ജീവിതത്തിന്റെ ഭാരം പേറാൻ നിർബന്ധിതരായ ഒരു തലമുറ നമ്മൾക്കിടയിലുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കാൻ, അവരുടെ കണ്ണീർ തുടയ്ക്കാൻ നമുക്ക് ലഭിച്ച ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം. എന്താണ് ബാലവേല? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നതോ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നതോ അവരുടെ ബാല്യം കവർന്നെടുക്കുന്നതോ ആയ ഏത് ജോലിയും ബാലവേലയുടെ പരിധിയിൽ വരുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന 2002 ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. ബാലവേലയ്ക്കെതിരെ ചുവപ്പു കാർഡ്, കുട്ടികൾക്ക് നീതി, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ നമ്മളുടെ മുദ്രാവാക്യം. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് പകരം അവർക്ക് പഠിക്കാനുള്ള സാഹചര്യവും അവരുടെ കുടുംബത്തിന് മാന്യമായി ജീവിക്കാൻ ആവശ്യമായ വരുമാനവും ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം എന്നത് അവരുടെ മൗലിക അവകാശമാണ്. എന്നാൽ ദാരിദ്ര്യവും അറിവില്ലായ്മയും ഒട്ടനവധി കുടുംബങ്ങളെ കുട്ടികളെ ജോലിക്ക് അയക്കാൻ നിർബന്ധിതരാകുന്നു. ഒരു കുട്ടി ഒരു മണിക്കൂർ ജോലിയെടുക്കുമ്പോൾ അത്രയും സമയം അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ഭാവി തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഒരു നാടിന്റെ വികസനം എന്നത് കെട്ടിടങ്ങൾ പണിയുന്നതിലല്ല, മറിച്ച് ഓരോ കുഞ്ഞിന്റെയും ബാല്യം സുരക്ഷിതമാക്കുന്നതിലാണ്. ബാലവേലയ്ക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മളുടെ ചുറ്റുവട്ടത്ത് ബാലവേല നടക്കുന്നുണ്ടെങ്കിൽ അത് അധികാരികളെ അറിയിക്കുക, വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുക, കഴിയുന്ന രീതിയിൽ നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൈത്താങ്ങാകുക. ബാലവേല ഒരു കുറ്റകൃത്യമാണെന്നും അതൊരു സാമൂഹിക വിപത്താണെന്നും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുക. നമുക്ക് കൈകോർക്കാം. ഓരോ കുട്ടിയുടെയും കൈകളിൽ ജോലിയുടെ ഭാരമല്ല, മറിച്ച് പുസ്തകങ്ങളും പേനകളും മാത്രമിരിക്കുന്ന ഒരു ലോകത്തിനായി നമുക്ക് സ്വപ്നം കാണാം. അവരുടെ ചെവി കവർന്നെടുക്കുന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ നമുക്ക് ഒന്നിച്ച് ശബ്ദമുയർത്താം.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും.

0: വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുടെ സമ്പർക്കപ്പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരെല്ലാവർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധയുടെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
0: വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArk, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി റോജി MJോൺ പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
0: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി MJോൺ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരുവിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. കഴിഞ്ഞ 2 തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാക്കീറിനെ കോഴിക്കോട് ഡാൻസാപ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
0: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-ന് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണമേർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ യുഎസ്എ പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000 ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി. പ്രിയ ശ്രോത

0: ലോകത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

0: The beat, feel the vibe. Stay tuned in the Radio 91.2.
1: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ടു പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ശ്രദ്ധിക്കുക, ശിഖല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല.

െന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.

0: വെൽക്കം ടു ഇന്റർവ്യൂ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. പുതിയ ഒരു ദിവസത്തെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് നേരെ റിലാക്സ് ചെയ്യാൻ സെറ്റായല്ലോ അല്ലേ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത്. അപ്പോ ദീ നമുക്ക് കുറച്ചധികം പാട്ടുകളും തമാശകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു വൈകുന്നേരം അങ്ങ് അടിച്ചു പൊളിക്കല്ലേ.
1: Do you smell what the rock is cooking? Do you smell what the rock is cooking? Do you smell what the rock is cooking? Yeah, yeah.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ജലിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദി മൂന്ന് അടിച്ചുപൊളി പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ മടങ്ങിയെത്തിരിക്കുകയാണ് ഗായ്സ്, അതേ പൂർവാധികം ശക്തിയോടുകൂടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വിളിക്കൂ കേട്ടോ. 954-4700-912 എന്ന നമ്പറിലേക്ക്, ഈ ഒരു സെയിം നമ്പറിലേക്ക് വാട്സപ്പും ആക്റ്റീവ് ആണ്. അപ്പോൾ വേഗം തന്നെ പോയി മെസ്സേജ് വിട്ടോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, എന്റെ റേഡിയോ ഗാനം അഞ്ജലിയിൽ എൻ കണ്ണനൊക്കെ കാതൽ എന്ന ഗാനം നമ്മൾ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ്. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം തന്നെ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ സജി ചേട്ടാ, എന്തൊക്കെയാണ്
1: വിശേഷം?
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എന്ന ആൽബം 1990 പുറത്തിറങ്ങിയ ആവണിക്കൂട്ട എന്ന ആൽബത്തിലെ അദാലക്ക മാഗം നിലാവും തോണിയും മൂന്ന് ചോർമ്മ പാട്ടുണ്ട്. ദാസേട്ടനും സുജാത ടീച്ചിങ് കൊടുത്തിരുന്ന പാട്ട്. ഓക്കെ ഓക്കെ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്ത് സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങൾ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ രതീഷ് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഹിറ്റ്ലർ സിനിമയിലെ നീ ഉറങ്ങിയോ നിലാവേ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ് അല്ലേ? ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ്, ഞാൻ ഷീജ. എനിക്ക് ധ്രുവം എന്ന മൂവിയിലെ തളർവെറ്റിലുണ്ടോ എന്ന ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ രണ്ടു പാട്ടുകളും കേട്ടിട്ട് വീണ്ടും അടങ്ങിയെത്താട്ടോ.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടി എളുത്ത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. പോതി ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ? ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? കെ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ആ,
1: മഴയില്ല.
0: മഴയില്ല? ആ, ഏത് പാട്ട് വെച്ച് തരണം? ഓക്കെ, എന്നാലും ഏത് പാട്ടാണ്? മാപ്പിള പാട്ടാണോ? ഓ കേട്ടോ, നല്ലൊരു പാട്ട് തന്നെ വെച്ചു തരാം. എങ്കിലും
1: ഓക്കെ,
0: അപ്പൊ നല്ലൊരു പാട്ട് തന്നെ നമ്മളങ്ങ് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ചായക്കൊപ്പം ബജ്ജിക്കൊപ്പം അടിച്ചു പൊളിക്കൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. തൂ മഞ്ഞൻ നെഞ്ചിൽ എന്ന ഗാനം വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക് വേഗമായിക്കോട്ടെ.

0: വീണ്ടും തിരികെ എത്തിരിക്കാണ് പ്രിയ ശ്രോതാക്കളെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോ ദേ ഒരു കോൾ കൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? സതിയമ്മ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ പാട്ട് ഇങ്ങോട്ട് പോരട്ടെ. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക്
0: അതിലെ എല്ലാ പാട്ടും നല്ലതാണല്ലോ, ഏത് വെക്കും എന്നാലും. ഓക്കെ കേട്ടോ, സുഖമായിട്ടിരിക്കുന്നമ്മ. ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹലോ ചേച്ചി, ഞാൻ തഴവയിൽ നിന്നും വിഷ്ണുപ്രിയ ആണ്. ഏറെക്കുറെ നാളായി എന്റെ റേഡിയോയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് അയക്കാൻ കഴിയാത്തതിൽ ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ദേ ഇപ്പോ ആ വിഷമമൊക്കെ മാറി, ഒരുപാട് മിസ് ചെയ്തു എല്ലാവരെയും. ആർ ജെ ഗോപിക ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്, എന്നാൽ വേറെ ആരെയും ഇഷ്ടമല്ല എന്നൊന്നും അല്ല പറയുന്നെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ മഴയൊക്കെ ഉണ്ടോ? എനിക്ക് വാ വെണ്ണിലവേ വാടത്ത് പോവേ എന്ന തമിഴ് സോങ് ഒന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേഷൻ എന്റെ മോൻ കണ്ണന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഗോപിക ചേച്ചിയോട് പറയാം കേട്ടോ, തിരക്കിയ കാര്യങ്ങളും ഈ ഒരു മെസ്സേജിനെ കുറിച്ചൊക്കെ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ശ്രദ്ധിക്കുക, ശിഖല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
8: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അന്യവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാം അല്ലേ, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, എന്റെ പേര് കൃഷ്ണ. എനിക്ക് പള്ളിച്ചട്ടമ്പി സിനിമയിലെ കാട്ടുചെമ്പകം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ടോ. നല്ലൊരു പാട്ട് തന്നെയാണ്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ചേച്ചി, ഞാൻ മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. എനിക്ക് എന്നും വരും വഴി വക്കിൽ എന്ന പാട്ടൊന്നും വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും വരാം കേട്ടോ.

0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? അമ്പിളി ചേച്ചി, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? മഴയാണ് എല്ലായിടത്തെയും താരം ഇപ്പൊ, അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഓക്കെ അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ആഹ്, മോന്റെ പേര് പറഞ്ഞോളൂ.
1: അരവിന്ദ്. അയാള് ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അയാൾ ഉള്ള നാട്ടിലില്ല. അയാൾക്ക് ഒരു പാട്ട് വെക്കണം.
0: ഓക്കെ, നല്ലൊരു പാട്ട് തന്നെ വെച്ചു തരാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ്, ഹൃദയത്തിൽ മധുപാത്രം എന്ന ഗാനം വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് അരുണാണ്, പാരിപ്പള്ളിയിൽ നിന്നും. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ ഈ രണ്ടു പാട്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് എഗെയിൻ വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

കമ്മിംഗ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്കിനി മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. പ്രിയപ്പെട്ട എന്റെ റേഡിയോയ്ക്കും ഗാനമഞ്ചരിക്കും നല്ല മഴയുള്ള ശുഭസായനം നേരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറായ മജ്നു സാറിന്റെ ജന്മദിനമാണ് June 13. സാറിന് എല്ലാവിധ ആശംസകളും അഡ്വാൻസായി നേർന്നുകൊണ്ട് സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ പ്രാണതോസ്മി ഗുരുവായൂർ പുരേശം എന്ന ഗാനവും കൂടി കേൾപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയങ്കർ, സലിത, ശ്രീനന്ദ, അബ്ദുൾ മജിദ് സാർ എന്നിവരാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു പാട്ട് മജ്നു ചേട്ടന് ബർത്ത്ഡേ സമ്മാനമായിട്ടാണ് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മജ്നു ചേട്ടന് വേണ്ടിയിട്ട് എൻ്റെയും എൻ്റെ റേഡിയോയുടെയും വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി നേരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ വീണ്ടും മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്കൂടെ പോവുക അല്ലേ. പുതിയകാവിൽ നിന്നും ശൈലയാണ്. എനിക്ക് ജോക്കർ എന്ന സിനിമയിലെ കണ്ണീർ മഴയത്ത് എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അയ്യോ, നല്ലൊരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ടല്ലേ. അപ്പൊ നമുക്ക് ഈ രണ്ടു പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

കമ്മിംഗ് ബാക്ക് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ്, എന്റെ നെയിം ശരത്. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. വാ വാ മനോരഞ്ജിനി എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ആ ഒരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് ഐശ്വര്യ, ഞാൻ പാവമ്പേൽ നിന്നും സൽമാനാണ്. എനിക്ക് രാവിൻ നിലാക്കായൽ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും ഈ രണ്ട് പാട്ടുകൾ കൂടി കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

യെസ് കമ്മിങ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ കൃത്യം 6 മണി ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എനിക്ക് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശനി ഞായർ 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ പൂർവ്വാധികം ശക്തിയോടുകൂടി നമ്മളുടെ എന്റെ റേഡിയോ ഗാനമഞ്ചരിയിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
1: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് BR ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
2: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു.

0: 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
1: കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പൂജ്യ മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
1: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ BTech BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. BTech വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

0: പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തേ. നീ ആദ്യം കേൾക്കണം തോന്നി ഇങ്ങ് പോന്നു.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീട്ടിൽ മനോഹരമായൊരു പൂന്തോട്ടമുണ്ടായിരുന്നു. ആ പൂന്തോട്ട നിറയെ പരിചരിച്ചു വളർത്തി പോരുന്ന ചെടികളും വിവിധ തരത്തിലുള്ള പൂക്കളും ഒക്കെ നിറഞ്ഞിരുന്ന മനോഹരമായ ഉദ്യാനമായിരുന്നു അത്. ഒരു ദിവസം ആ വീട്ടിലെ പിതാവ് കൗമാരക്കാരനായ കുഞ്ഞ് ഒരു പൂ പറിക്കുന്നത് കണ്ടു. അദ്ദേഹം ദേഷ്യത്തോടെ കുഞ്ഞിനെ ശകാരിക്കാനൊരുങ്ങി. ആർക്കാണ് നീ ഈ പൂ പറിച്ചത്? എന്തിനാണ് ഈ പൂ പറിച്ചത്? എത്രയോ മനോഹരമായിരിക്കുന്ന പൂവല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒച്ചവെക്കാൻ തുടങ്ങി. കുട്ടി നേരെ പറിച്ച പൂവുമായി ഓടി അകത്തേക്ക് പോയി. പിതാവിൻ്റെ ആക്രോശം കേട്ട് തിരിഞ്ഞു നിന്ന കുട്ടി ആർക്കാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് മുത്തച്ഛനാണെന്നാണ്. അത് കേട്ട് വീണ്ടും പിതാവിൻ്റെ കോപം വർദ്ധിച്ചു. മുത്തച്ഛൻ എന്തിനാണ് പൂവ്? മുത്തച്ഛൻ്റെ വാർദ്ധക്യത്തിൽ എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നുകൂടി കുട്ടികളെ കൊണ്ട് എന്തിനീ പൂ പറിക്കണം എന്നൊക്കെയായി അദ്ദേഹത്തിൻ്റെ വഴക്കുകൾ. ഏതായാലും ആ കുഞ്ഞ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് പൂവും കൊണ്ടുപോയി അദ്ദേഹത്തിന് സമ്മാനിച്ചു. വളരെ സന്തോഷത്തോടെ ചിരിച്ചിരുന്ന അദ്ദേഹം തൻ്റെ മകൻ്റെ ശകാരം കേട്ട് മുഖം വാടിയെങ്കിലും ആ പൂവ് കൈകൊണ്ട് വാങ്ങി കുഞ്ഞിനൊരു മുത്തവും കൊടുത്തു. പക്ഷേ അധികകാലം ആ മുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല. രണ്ടാഴ്ചകൾക്കകം വളരെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശവദാഹമൊക്കെ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ പിതാവ് എവിടെ നിന്നോ വാങ്ങിയ ഒരു റീത്തുമായി വന്ന് മുത്തച്ഛൻ്റെ കുഴിമാടത്തിനരികിൽ വെച്ചു. ആ കുട്ടി പിതാവിനോട് ചോദിച്ചു, അപ്പോൾ അച്ഛാ, ജീവിച്ചിരുന്ന അപ്പൂപ്പന് ഒരു പൂവ് നൽകാൻ കഴിയാത്ത അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഇത്രയും പൂക്കൾ കൊണ്ടുവച്ച് ആരെ സന്തോഷിപ്പിക്കാനാണ്? ആ പിതാവിന് മറുപടിയില്ലാതെ നിന്നുപോയെന്നാണ് കഥാസാരം. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന വളരെ ലളിതമായ ഒരു പിഴവാണ് ആ കുഞ്ഞിൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. നമ്മുടെ വീട്ടിൽ പ്രായാധിക്യമുള്ളവർ പലരും ഉണ്ടാകാം, അല്ലെങ്കിൽ അയൽപ്പക്കത്തുണ്ടാകാം, നമ്മുടെ ജോലി സ്ഥലത്തിൻ്റെ പരിസരത്തുണ്ടാകാം, അങ്ങനെ പല സ്ഥലങ്ങളിലും നാം കാണാറുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ കുട്ടികളെപ്പോലെ ചില ആവശ്യങ്ങളോ ചില ശാഠ്യങ്ങളോ ചില നിർബന്ധങ്ങളോ ഒക്കെ കാണിച്ചെന്നും വന്നേക്കാം. പ്രത്യേകമായ ചില ആഹാരത്തോട് താല്പര്യം കാണിച്ചെന്നു വന്നേക്കാം. മറ്റു ചിലർ യാത്രയ്ക്കൊപ്പം കൂട്ടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുമാകാം. ആ ആഗ്രഹങ്ങൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ സാധിച്ചു കൊടുക്കാതെ മരിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നമ്മുടെ തൃപ്തിക്കായി വല്ലതുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? ഐസ്ക്രീം ആവശ്യപ്പെടുന്ന അച്ഛന് അന്ന് വാങ്ങിക്കൊടുക്കുന്നതിനു പകരം മരിച്ചു കഴിഞ്ഞ് സഞ്ജയനത്തിനോ അല്ലെങ്കിൽ മൂന്നാം ദിനമോ ഏഴാം ദിനമോ ഒക്കെ അച്ഛന് വാപ്പയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കഴിക്കുന്നത് കൊണ്ട് എന്ത് പുണ്യമാണ് ലഭിക്കുക? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് പൂവിനെ ആഗ്രഹിക്കുമ്പോൾ ഒരു കൂട്ടം പൂക്കൾ അവർക്ക് നൽകാനാവണം. മരിച്ചു കഴിഞ്ഞ് നൽകുന്ന നൂറായിരം പൂക്കളെക്കാൾ അർത്ഥമുണ്ടതിന്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

കളിയ.

0: ആയിരം.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

എന്റെ മണൽ, എന്റെ ഭൂമി, എന്റെ വെള്ളം. എനിക്കറിയാമായിരുന്നു ഞാൻ വരുന്നത് ഇവിടേക്ക് തന്നെയാണെന്ന്.

0: മണമൊരു വല്ലാത്ത പണ്ടാരകാലം.
1: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.